ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 അശ്വിനം 18, കൊലവർഷം 1202 കന്നിമാസം 24, 2026 ഒക്ടോബർ 10 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 35 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്ക. ഡോക്ടർ പ്രദീപ് ഇരവങ്കര അവതരിപ്പിക്കുന്നു.
1: സമയവും വേലിയേറ്റവും ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല എന്ന് പറയാറുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പ്രാപ്യമായ ഒന്നാണ്. പുഴ പോലെ ഒഴുകുന്ന ഒന്നാണ് ജീവിതവും അതുമായി ബന്ധപ്പെട്ട സമയവും. ഒരാൾക്ക് ഒരു പുഴയിൽ പല പ്രാവശ്യം ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ, നഷ്ടപ്പെട്ടുപോയ സമയം മറ്റൊരിക്കൽ നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയും. ഒരിക്കൽ ഇറങ്ങിയ പുഴ കടന്നുപോയി, പിന്നെ ഇറങ്ങുന്നത് മറ്റൊരു പുഴയിലാണ്. അതുപോലെയാണ് സമയവും, അതും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണ്. മറ്റെന്തും നഷ്ടപ്പെട്ടാൽ ഒരു പരിധിവരെയെങ്കിലും അവ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റിയേക്കും. എന്നാൽ സമയം അങ്ങനെയല്ല. അതുകൊണ്ടുതന്നെ സമയത്തിൻ്റെ മൂല്യം ശരിയായി അറിഞ്ഞ് അവയെ നിഷ്ഠയോടെ വിനിയോഗിക്കുന്നവരാണ് ബുദ്ധിശാലികൾ. എനിക്ക് സമയമില്ല എന്ന പരാതിയുമായി നടക്കുന്നവർ അലസരാണ്. അവർ ഒരിക്കലും ജീവിതത്തിൻ്റെ മർമ്മം കണ്ടറിഞ്ഞവരോ ജീവിതവിജയം കാംക്ഷിക്കുന്നവരോ അല്ല എന്ന് സാരം. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ദിവസവും തുല്യ സമയമാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അത് യഥാവിധി വിനിയോഗിക്കുന്നവരാണ് ജീവിതവിജയം കൈവരിക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുമ്പോൾ അവയുടെ മുമ്പിൽ പതറിപ്പോകാതെ, നിഷ്ക്രിയരായി നിൽക്കാതെ, ഏറ്റവും പ്രാധാന്യമുള്ളവ തിരഞ്ഞെടുത്ത് മുൻഗണനാക്രമത്തിൽ ചെയ്തു തീർക്കുന്നവരാണ് ലക്ഷ്യത്തിൽ എത്തുന്നത്. അപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി വിലപ്പെട്ട സമയം പാഴാക്കുകയും പ്രാധാന്യമേറെയുള്ളവ അതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് ജീവിതം വഴിമുട്ടുന്നത്. നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത് ഇതാണ്. ജീവിതത്തിൽ വിജയം വരിച്ച ചിലരെ നോക്കി അവൻ്റെ സമയം നല്ലതാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. വളരെ ശരിയാണ്. സമയത്തിൻ്റെ വിലയറിഞ്ഞ് അത് നല്ലതുപോലെ വിനിയോഗിക്കുന്നത് കൊണ്ടാണ് അവരുടെ സമയം നല്ലതായത്. സമയോചിതമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നാം നേടിയെടുക്കണം. ഇന്നത്തെ ഒരു മിനിറ്റ് നാളത്തെ ഒരു മണിക്കൂറിനേക്കാൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ സമയം നന്നായി വിനിയോഗിക്കണം എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം എല്ലാ കാര്യത്തിലും ചെറുപ്പം മുതൽ തന്നെ സമയനിഷ്ഠ പാലിച്ചിരുന്നു. ഉറങ്ങുന്ന സമയം കുറച്ച് തൻ്റെ പ്രവർത്തന സമയം പരമാവധി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സമയത്തെ നിയന്ത്രിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ്. സമയത്തെ വെറുമൊരു ഘടികാരമായി കാണാതെ അതിനെ യഥോചിതം വിഭജിച്ച് കർമ്മോത്സുകരാക്കി തീർത്ത ഒട്ടേറെ മഹാന്മാരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്തു തീർക്കാനുള്ള കഴിവിനെയാണ് ടൈം മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു

0: സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല, നാം അതിനുവേണ്ടി കാത്തു നിൽക്കണം എന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. രണ്ടറ്റവും അതിലും നിശ്ചയിച്ചിട്ടുള്ള ഒരു ഹ്രസ്വമായ കാലഘട്ടമാണ് നമ്മുടെ ജീവിതം. അത് സമയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ വ്യക്തി എന്ന നിലയിലും കുടുംബത്തിലെയും സമൂഹത്തിലെയും ഒരു അംഗം എന്ന നിലയിലും ധാരാളം ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അവ യഥാസമയം ചെയ്ത് തീർക്കണമെങ്കിൽ ഒരു സമയക്രമവും ഒരു സമയനിഷ്ഠയും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തനിക്ക് ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കാറില്ല. എല്ലാം നാളേക്ക് മാറ്റിവെക്കുന്ന ഒരു വ്യക്തി നാളെ നാളെ നീളനീളെ എന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കാലം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് അതിനെ യഥാവിധി വിനിയോഗിക്കാൻ നാം ഓരോരുത്തരും ശീലിക്കുക.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പ്രദീപ് ഇരവങ്കട്. 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ വേൾഡ് സ്കിൽസ് മത്സരം 2026 പങ്കെടുത്ത ടീം ഇന്ത്യ അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാരുടെ സംഘം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. SIR നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിച്ചതായി സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഈ മാസം 15 മുതൽ December 30 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 276,000 ഫയലുകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും October 10 ലോക മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ലോക മാനസിക ആരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 201 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. ഉപയോഗശൂന്യമായ 238 ലിറ്റർ എണ്ണ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോർസ കൊച്ചിയെ 1-2 തോൽപ്പിച്ചു. കാലിക്കറ്റ് FC 2 സ്ഥാനത്തും ഫോർസ കൊച്ചി 3 സ്ഥാനത്തുമാണ്.

ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ പൊൻപുലരി എന്ന കവിത കേൾക്കാം. ആലാപനം കാവാലം സജീവ്. ഉദയഗീതം ജയവിജയ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിലിന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആയുർ ആരോഗ്യം. ചരിത്രത്തിൽ നിന്ന് തൊഴിൽ ദർശനം, പാട്ടുംപുരളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, ഗാനോപഹാരം കേൾക്കാം. 9:30 12 മുതൽ 11 മണിവരെ പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഗാനകേരളി, മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. നീലകണ്ഠ ശിവൻ കൃതികൾ കേൾക്കാം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 നവമാധുരി. 12:40 പ്രകാശധാരയിൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 കേൾക്കാം ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:00 നേർമൊഴി, ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസർ പരിപാടി. 3:00 തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 മറ്റൊരു സ്പോൺസർ പരിപാടി, റേഡിയോ ഹെൽത്ത്. 4:00 കേൾക്കാം എവർഗ്രീൻ ഡ്യുവറ്റ്, ഹിന്ദി ഫിലിം സോങ്സ്. സ്പോൺസർ പരിപാടി ജനപഥം വൈകിട്ട് 5:00. 6:00 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലുംപീടും പരിപാടിയിൽ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ജലസേചനത്തിന് നൂതന രീതികൾ. ഡോക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. 7:20, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സാറ്റർഡേ നൈറ്റ് ഫീവർ 9:00. 9:30 സംഗീതസുതിയിൽ ലാൽഗുഡി ജി ജയരാമൻ, ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദം എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. നിശാ സുരഭി 10:30. 11:00 സുഭാഷിതം, ഡോക്ടർ പ്രദീപ് ഇരവങ്കര അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇതുവരെ കേട്ടത് 101.9 ആകാശവാണി അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളിലെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. സ്പീതമഴ 40.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 5 മില്ലിമീറ്റർ. ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ ആനന്ദപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ദിവസത്തിന്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ നമസ്തേ ആനന്ദപുരി. ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴയുടെ പൊൻപുലരി എന്ന കവിത കേൾക്കാം. പാരായണം

മന്മാതൃഭൂവിനെ പുൽവിയുണർത്തുന്ന പൊന്നുഷസ്സേ, വിശ്വസൗഹാർദ്ദത്തിൻ ക്ഷേമോത്സവം വാഴ്ത്തി വിസ്തൃതാദർശങ്ങൾ വീശി വീശി, ഉൽക്കകൾ ചിന്തട്ടെ ഞങ്ങൾ തൻ ചിന്തകൾ ചക്രവാളാന്തത്തെ ലക്ഷ്യമാക്കി. ഓരോ ചിറകടി തട്ട

0: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ കവിത പൊൻപുലരി, പാരായണം ചെയ്തത് കാവാലം സജീവ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ജയവിജയ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഷൺമുഖ സോദര മോഹിനി നന്ദന ശബരിഗിരീശ നമോ സ്വാമി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: ജയവിജയ ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ലതികയും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അമരം, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: സമയം 6:30.

0: പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ പത്രവൃത്താന്തം ആദ്യം. ഇന്ത്യൻ വംശജ നവി പിള്ളയ്ക്ക് സമാധാന നോബേൽ പുരസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ മുൻ ജഡ്ജിയുമായിരുന്നു അവർ. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കും അസമിലെ നഗാവോൺ ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ജയം. പുതുച്ചേരിയിലും എൻഡിഎ സ്ഥാനാർത്ഥി ജയിച്ചു. തമിഴ്നാട്ടിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ടിവികെ ജയിച്ചു. വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ഫോം 7 സമർപ്പിക്കാൻ നിയന്ത്രണം. യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കാൻ ദുരുപയോഗിക്കുന്നതായി വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്ത് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരമായ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം പുരസ്കാരം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഫെർസോഗ് അറിയിച്ചു. ഇന്ത്യൻ ഐടി പ്രൊഫഷണൽ വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡ് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് പ്രമുഖ ഇന്ത്യൻ ഐടി കമ്പനികളെ അമേരിക്ക വിലക്കിയതിന് പിന്നാലെ ഇന്ത്യയുടെ രൂക്ഷ വിമർശനം. റാഞ്ചിയിൽ രണ്ടാം 2020 ഇന്ത്യയെ പരാജയപ്പെടുത്തി വിൻഡീസ്. ISL ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ഡൽഹിയെ നേരിടും.
1: ജീവിതത്തിന്റെ വേഗമേറിയ പാച്ചിലിൽ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും നാം മാനസിക ആരോഗ്യത്തിന് നൽകിക്കാണാറില്ല. മാനസിക ആരോഗ്യ അവബോധവും മുൻകരുതലുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു. തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം, ഡിജിറ്റൽ ജീവിതശൈലി സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടലുകൾ, വൈകാരിക പ്രയാസങ്ങൾ എന്നിവയെ തരണം ചെയ്ത് മാനസിക സൌഖ്യം ഉറപ്പാക്കേണ്ടത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, സമൂഹത്തിന്റെ ആകെ ആവശ്യമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് മാനസികാരോഗ്യ പരിചരണത്തിന്റെ പ്രസക്തിയും ലഭ്യമായ പിന്തുണാ സംവിധാനങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി.
2: വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകം: ജീവിത അനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റം എന്നുള്ളതാണ്.
1: മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ.
2: മാനസികാരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട നയങ്ങളും പദ്ധതികളും രൂപീകരിക്കുമ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ കൂടി കേട്ടതിന് ശേഷം അത്തരം പദ്ധതികൾ വിഭാവനം ചെയ്താൽ അത് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് ഈ സന്ദേശവാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2016 കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി നടത്തിയ ഒരു പഠനം പ്രകാരം കേരളീയരിൽ 12.43% ആളുകൾക്ക് ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ പിന്നോട്ടടിക്കുമെന്ന് 2025 ദേശീയ എക്കണോമിക് സർവേയും വ്യക്തമാക്കുന്നുണ്ട്.

0: ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ കർമ്മശേഷി കുറയ്ക്കുന്നു, അത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുന്നു, അത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ പിറകോട്ടടിക്കുകയും ചെയ്യുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യകൾക്കും ലഹരി അടിമത്തത്തിനും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും വരെ കാരണമാകുന്നു എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം അവരുടെ വീടിന് അടുത്ത് തന്നെ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്.
1: മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്നു.
2: ഡോക്ടർ അരുൺ ബി നായർ തുടരുന്നു.
1: മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയെക്കുറിച്ചും തെറ്റായ നിലപാടുകൾ സമൂഹത്തിൽ ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ട്. തലച്ചോറിലെ നാഡീകോശങ്ങളുടെ ഇടവേളയിൽ നിലനിൽക്കുന്ന നാഡീ സംപ്രേക്ഷണികൾ എന്ന രാസവസ്തുക്കളുടെ അളവിലെ വ്യതിയാനങ്ങളാണ് പല മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും കാരണം. ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ. മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പുതിയ മരുന്നുകൾ പലതും വളരെയധികം പാർശ്വഫലം കുറഞ്ഞതും സുരക്ഷിതവുമായ മരുന്നുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാരണം കൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ പാടെ മാറ്റി മറ്റേത് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവർക്ക് ലഭ്യമാകുന്നതുപോലെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ സമൂഹത്തിന്റെ മനോഭാവത്തിലും പാടെ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികാരോഗ്യ സാക്ഷരത വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ യുവതലമുറയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.
2: കുട്ടികളിലും കൌമാരപ്രായക്കാരിലും വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം, പഠന സമ്മർദ്ദം എന്നിവ സൃഷ്ടിക്കുന്ന മാനസിക വെല്ലുവിളികളും അതിനുള്ള പ്രതിവിധികളും വിശദീകരിക്കുന്നു.
3: പഠനത്തിനും വിനോദത്തിനും ആശയവിനിമയത്തിനും മൊബൈൽ ഫോൺ ഹെൽപ്പ് ചെയ്യുമെങ്കിലും നിയന്ത്രണമില്ലാത്ത ഉപയോഗം ക്രമേണ മൊബൈൽ അഡിക്ഷനായി മാറാം.
2: കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് മനീഷ കെ പി.
3: മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ കഴിയാതെ വരിക, ഫോൺ ലഭിക്കാത്തപ്പോൾ ദേഷ്യം തോന്നുക, പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും താല്പര്യം കുറയുക, ഉറങ്ങുന്നതിന് മുൻപും ഫോൺ ഉപയോഗിക്കുക എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അമിതമായ മൊബൈൽ ഉപയോഗം കുട്ടികളുടെയും കൌമാരപ്രായക്കാരുടെയും മാനസികാരോഗ്യത്തെയും പഠനത്തെയും ബാധിക്കാം. ശ്രദ്ധക്കുറവ്, ഉറക്കക്കുറവ്, വിഷാദം, ആത്മവിശ്വാസക്കുറവ്, ദേഷ്യം, സാമൂഹികമായി ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് മാനസിക സമ്മർദ്ദത്തിനും ആത്മവിശ്വാസക്കുറവിനും കാരണമായേക്കാം. അതുകൊണ്ട് മൊബൈൽ ഫോൺ പൂർണ്ണമായും നിരോധിക്കുന്നതിനേക്കാൾ പഠിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്നതിന് മുൻപും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ വ്യായാമം, വായന, കലാപരമായ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും കുടുംബത്തോടും സൗഹൃദങ്ങളോടുമൊപ്പം ചെലവഴിക്കാനും കൂടുതൽ സമയം നൽകണം. മാതാപിതാക്കൾ കുട്ടികളെ ശാസിക്കുന്നതിനേക്കാൾ സൗഹൃദപരമായി സംസാരിക്കുകയും മൊബൈൽ ഉപയോഗത്തിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും വേണം. മൊബൈൽ ഉപയോഗം കാരണം ഉറക്കം, പഠനം, ബന്ധങ്ങൾ അല്ലെങ്കിൽ മാനസികാവസ്ഥ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൗൺസിലറുടെയോ മാനസികാരോഗ്യ വിദഗ്ധന്റെയോ സഹായം തേടണം. ചുരുക്കത്തിൽ, മൊബൈൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കരുത്, പകരം മൊബൈലിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയണം.
2: തൊഴിലിടങ്ങളിലെ അമിത ജോലിഭാരം, തൊഴിൽപരമായ സമ്മർദ്ദം എന്നിവ പരിഹരിച്ച് ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു.
4: തൊഴിലിടങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ കൂടുതലുള്ള കാലഘട്ടമാണിത്, പ്രത്യേകിച്ച് IT പോലുള്ള മേഖലകളിൽ.
2: ഇൻഫോപാർക്ക് CEO സുശാന്ത് കുരുന്തിൽ.
4: സാധാരണഗതിയിൽ ഏതൊരു കമ്പനിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കമ്പനിയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളുടെ സ്വഭാവം തന്നെയാണ്. ആ ഇരിക്കുന്ന ആളുടെ പ്രയോറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ പ്രയോറിറ്റി പ്രോഫിറ്റ്സ് മാത്രമാണോ, അവരുടെ പ്രയോറിറ്റി പ്രോജക്ട്സ് മാത്രമാണെങ്കിൽ അതിലൊരു ഹ്യൂമൻ ടച്ച് പലപ്പോഴും കുറഞ്ഞു എന്ന് വരാം. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടാക്കാൻ അവര് ഒരു എഫേർട്ട് ഇട്ടേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ. എല്ലാം ഒരു പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ ആൾക്കാരെ ഇട്ടിട്ട് അവര് പ്രൊഡക്റ്റീവ് ആവണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് നടന്നു വരില്ല. കുറച്ചു കാലമൊക്കെ നടക്കുമായിരിക്കും, പിന്നീട് അത് ബേസ്റ്റ് ചെയ്യും.
2: വാർദ്ധക്യകാലത്ത് വയോജനങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, വിഷാദം, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കരുതൽ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്നു.
5: സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈവനിങ് ടോക്ക്, അതായത് വൈകുന്നേര വർത്തമാനം എന്ന് പറയുന്ന ഒരു പേരിലാണ് നമ്മളൊരു പരിപാടി ചെയ്യുന്നത്.
2: വയനാട് ഗ്രാമീൺ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡയറക്ടർ റീന വർഗീസ്.
5: ഏജ് എബോവ് ഉള്ള ആൾക്കാർക്ക് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അവരിലുള്ള ലോൺലിനെസ്, ആരും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിമെൻഷ്യ കാറ്റഗറീസിലുള്ള ആൾക്കാരുണ്ട്, അവരൊന്ന് കുറച്ചു നേരത്തേക്ക് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് വൈകുന്നേരം വർത്തമാനം എന്ന് പറഞ്ഞ പേരിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അവരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിപ്രഷൻ ഉണ്ട്, അതേപോലെ ആൻസൈറ്റി ഉണ്ട്. ഇതൊക്കെ ഒറ്റപ്പെടൽ കാരണവും

0: കമ്മ്യൂണിക്കേഷൻ ബാരിയർ കാരണവും അവർക്ക് നേരിടേണ്ടി വരുന്ന മറ്റ് പ്രോബ്ലംസ് ആണ്. നമ്മളത് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അവരുടെ വീടുകളിൽ പോയിട്ടാണ് നമ്മളിപ്പോ കൗൺസിലിംഗ് അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇനിയിപ്പോ ഫർദർ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് റെഫർ ചെയ്യുക എന്നുള്ളതാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ മാനസികാരോഗ്യ പരിപാടി ടെലി മാനസ് തുടങ്ങിയ സൗജന്യ കൌൺസിലിംഗ് സംവിധാനങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുകയാണ്.
2: മാനസികാരോഗ്യ പരിപാടി സംസ്ഥാനത്തുടനീളം 300 ക്ലിനിക്കുകളാണ് നടത്തുന്നത്.
1: ആരോഗ്യവകുപ്പിലെ മാനസികാരോഗ്യം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ കിരൺ പി എസ്.
2: സേവനങ്ങൾ തികച്ചും സൗജന്യമായിട്ടാണ് നൽകപ്പെടുന്നത്. നമ്മുടെ ബ്ലോക്ക് തലത്തില് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതിനോടൊപ്പം ചുരുക്കം ചില താലൂക്ക് ആശുപത്രികളിൽ നമുക്ക് ഈ ഒരു ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാകുന്നുണ്ട്. മാസത്തിൽ ഒരു തവണ എന്ന രീതിയിലാണ് ഒരു ക്ലിനിക്ക് അവിടെ നടത്തപ്പെടുന്നത്. ഈ ഒരു ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് എന്നിവരുടെയൊക്കെ സേവനം അവിടെ ലഭ്യമാകുന്നു. ഔഷധ ചികിത്സ, മനഃശാസ്ത്ര ചികിത്സ, സോഷ്യൽ തെറാപ്പികളൊക്കെ തന്നെയും ലഭ്യമാണ്. ഔഷധങ്ങൾ ആവശ്യമുള്ളവർക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ സൈക്കോട്രോപിക് മെഡിസിൻസും സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും അവൈലബിൾ ആയിട്ടുള്ള സേവനമാണ്. ഇതിനോടൊപ്പം നമുക്ക് ടെലിമെനസ് സൗകര്യം, ഓൺലൈൻ കൗൺസിലിംഗ്, നമുക്ക് ടെലി കൗൺസിലിംഗ് എന്ന രീതിയിൽ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. 14416 എന്ന നമ്പറിലാണ്. തികച്ചും സൗജന്യമാണ്. 24 ഇതിന്റെ സേവനം ലഭിക്കുന്നതാണ്. പുറമെ വീഡിയോ കൺസൾട്ടേഷൻ എന്ന രീതിയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ വീഡിയോ കൺസൾട്ടേഷനും ഇതിനകത്ത് പകൽ സമയത്ത് ലഭ്യമാണ്. നേരിട്ടുള്ള സേവനങ്ങൾ ആവശ്യമായി വരുന്ന മുറയ്ക്ക് അവര് തൊട്ടടുത്തുള്ള മാനസികാരോഗ്യ പരിപാടിയുടെ ക്ലിനിക്കിന്റെ വിശദാംശങ്ങൾ കൊടുക്കുകയും അവിടെ എത്തി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്.
1: ശരിയായ ഉറക്കം, ചിട്ടയായ വ്യായാമം, സന്തുലിത ഭക്ഷണം എന്നിവയിലൂടെ ദൈനംദിന ജീവിതത്തിലെ വൈകാരിക സമ്മർദ്ദങ്ങളെയും ഉത്കണ്ഠയെയും സ്വാഭാവികമായി നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് വിശദമാക്കുകയാണ്.
3: നമ്മുടെ ശരീരത്തെ എങ്ങനെ പരിപാലിക്കുന്നു എന്നത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മാനസികാവസ്ഥയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്.
1: പോഷകാഹാര വിദഗ്ധയായ റമ്യ മേരി,
3: നമുക്ക് ആവശ്യമായ ഉറക്കം ലഭിക്കുന്നത് വഴി ഓർമ്മശക്തി, ഏകാഗ്രത, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, ഇമോഷൻസ് നിയന്ത്രിക്കുവാനുള്ള കഴിവ്, ഇവയെല്ലാം മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു. ഉറക്കം കുറയുമ്പോൾ ക്ഷീണം, ഇറിറ്റേഷൻ, ടെൻഷൻ ഇതെല്ലാം കൂടുന്നതായിട്ടും ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി തോന്നുകയും ചെയ്യും അല്ലെ? അതുകൊണ്ട് കൃത്യസമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ മൊബൈൽ ഫോൺ പോലെയുള്ള സ്ക്രീനുകളുടെ ഉപയോഗം കുറയ്ക്കുക. 2, കഴിവതും എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങുവാനും എഴുന്നേൽക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് സമ്മർദ്ദം കുറയ്ക്കുവാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. വ്യായാമത്തിന് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും കഴിയും. നമ്മുടെ തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കുവാനായിട്ട് ആവശ്യമായ ഊർജവും വിവിധ പോഷകങ്ങളും വേണം. പഴങ്ങൾ, പച്ചക്കറികള്, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, ആവശ്യമായ പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, വെള്ളം എന്നിവയെല്ലാം അടങ്ങുന്ന ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു. അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ, അതായത് ഓവർലി റിഫൈൻഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ്, പഞ്ചസാരയുടെ അമിത ഉപയോഗം, അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം സ്ഥിരമായി കൂടുതൽ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ഒരു നല്ല മാനസികാരോഗ്യത്തിനായി 3 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. നന്നായി ഉറങ്ങുക, സജീവമായി ജീവിക്കുക, സമീകൃതമായി ഭക്ഷണം കഴിക്കുക.
1: ശരീരത്തിന് എന്ന പോലെ മനസ്സിനും രോഗങ്ങൾ വരാം. അതിന് പരിചരണവും ചികിത്സയും ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാനും ആവശ്യമായ സമയങ്ങളിൽ വിദഗ്ധ സഹായം തേടാനും മടി കാണിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം.
4: പ്രഭാതഭേരിയിനി നാളെ രാവിലെ.
5: മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
7: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ്, കേരള സർക്കിൾ.
8: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും

0: കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. 3rd മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും ഉയർന്നുവരുന്ന നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷാങ്ഹായിൽ വേൾഡ് സ്കിൽസ് മത്സരം 2026 പങ്കെടുത്ത ടീം ഇന്ത്യ അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാരുടെ സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. SIR നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിച്ചതായി സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ച് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രപതി തെളിവുകൾ തേടിയിട്ടുണ്ടെന്നും അത് സമർപ്പിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി നേതാക്കളായ രാജീവ് റോയ്, സുപ്രിയ സുലെ, CPI നേതാവ് ഡി രാജ, നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊതുസുരക്ഷ മാനിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് CJP നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അനുമതിക്കായി 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമായ അനുമതി ഇല്ലാതെയാണ് ഡൽഹിയിൽ ഒത്തുചേരൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും പൊതുപ്രകടനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. 45 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സരായ് കാലേഖാൻ, ന്യൂ അശോക് നഗർ സ്റ്റേഷനുകൾക്കിടയിൽ നമോഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ ഉണ്ടാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിലും ആക്ഷേപം ഉന്നയിക്കാനും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 2,76,000 ഫയലുകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ ഫയലിലും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ടെന്നും ഫയൽ നീക്കത്തിന് പുതിയ രീതി കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയോജന വകുപ്പിന് പുതിയ നിയമം കൊണ്ടുവരുമെന്നും ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചതായും

0: മുഖ്യമന്ത്രി പറഞ്ഞു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസാക്കാനാണ് ശ്രമം. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ വ്യക്തിവിരോധം തീർക്കാനില്ലെന്നും ഇഡി നൽകിയ കത്തിനെ നിയമപരമായാണ് കൈകാര്യം ചെയ്തതെന്നും അറിയിച്ച മുഖ്യമന്ത്രി FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ലെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ജാർഖണ്ഡിലെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചാണ്.
1: സ്വാതന്ത്ര്യ സമരത്തിന്റെ അനശ്വരയേട് എഴുതിച്ചേർത്ത മണ്ണാണ് ജാർഖണ്ഡിന്റേത്. എല്ലാ വർഷവും നവംബർ 15 ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിന് പോരാട്ടത്തിന്റെ പുതിയ മുഖം സമ്മാനിച്ച അനശ്വര രക്തസാക്ഷി ബിർസാമുണ്ടയുടെ ജന്മദിനം കൂടിയാണിത്. ആദിവാസി സമൂഹത്തിന് ആ മഹാൻ നൽകിയ സംഭാവന രാജ്യമെക്കാലവും ഓർമ്മിക്കും. ബിർസാമുണ്ടയുടെ ദർശനത്തിനു കീഴിൽ 142 കോടി രൂപ ചെലവഴിച്ച് റാഞ്ചിയിൽ നിർമ്മിച്ച ഗ്രാൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം രാജ്യത്ത് പുതിയ അവബോധമുണർത്താൻ സഹായകമായി. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം സിദ്ധു കൻഹു, വീർബുദ്ധ് ഭഗത്, ഗയാമുണ്ട, ബിർസാമുണ്ട തുടങ്ങിയ ആദിവാസി വീരന്മാരുടെ പോരാട്ടങ്ങൾക്ക് ജീവൻ പകരുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനയില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അപൂർണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക രോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേട്ട അനുഭവങ്ങൾ യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റം എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വൈകിട്ട് ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA, കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. KJ MLA ഉദ്ഘാടനം ചെയ്യും. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12 സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായി സംസ്ഥാനതല മാനസികാരോഗ്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ വാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഫെസ്റ്റിവൽ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് തുടക്കമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റിവലായ തത്വയുടെ 25 വാർഷികാഘോഷങ്ങൾ 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. സോഹോ HR ലീഡർ ചാൾസ് ഗോഡ്വിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസ്ഥീരിയ എന്ന പേരിട്ടിരിക്കുന്ന ബഹിരാകാശ അധിഷ്ഠിത ആധുനിക പ്രമേയത്തിലാണ് ഇത്തവണ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കോസ്മോപോളോ എന്ന മസ്കറ്റാണ് തത്വ 26 ദൃശ്യാവിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 3 ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 80,000-ലധികം വിദ്യാർത്ഥികളും സന്ദർശകരും ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. ഉദ്ഘാടന ദിനത്തിൽ റോബോട്ടിക്സ് പ്രേമികൾക്കായി സംഘടിപ്പിച്ച റോബോ വാർ ശ്രദ്ധേയമായി. കൂടാതെ പ്രമുഖ പ്രാസംഗികൻ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ പ്രത്യേക ടോക്ക് ഷോയും ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. സാങ്കേതിക മാനേജ്മെന്റ് മത്സരങ്ങൾ, സംരംഭകത്വ ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. റാഞ്ചിയിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ഇതോടെ 5 പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ ഒപ്പമെത്തി. 3rd 2020 മത്സരം നാളെ ഇൻഡോറിൽ വൈകിട്ട് 7 ആരംഭിക്കും. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ 1-2 തോൽപ്പിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജവഹർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ഫുട്ബോൾ ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വാരിയേഴ്സ് വിജയം നേടിയത്. വാരിയേഴ്സിന് വേണ്ടി സെർബിയൻ താരം ബോഗ്ദാൻ സ്റ്റമൻകോവിച്ചും ഫസലു റഹ്മാനും ഗോൾ നേടി. ഫോഴ്സ കോച്ചിക്ക് വേണ്ടി രാഹുൽ രാജുവാണ് ഗോളടിച്ചത്. 3 പൂർത്തിയായപ്പോൾ 2 ഒരു സമനിലയുമായി കണ്ണൂർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ 1. കാലിക്കറ്റ് FC 2 ഫോഴ്സ കൊച്ചി 3. ഫസലു റഹ്മാനാണ് ഇന്നലത്തെ മത്സരത്തിലെ താരം. തിരുവനന്തപുരം കോമ്പൻസിനെതിരെ പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് FC ടീം നേരിയ മാറ്റം വരുത്തിയായിരുന്നു കളത്തിലിറങ്ങിയത്. ഫോഴ്സ കൊച്ചി ടീമിൽ 2
0: തലശ്ശേരിയിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 73 മുന്നിൽ. തലശ്ശേരി നോർത്ത് ഉപജില്ല 2 മട്ടന്നൂർ ഉപജില്ല 3 ഉണ്ട്. കായികമേള ഇന്ന് സമാപിക്കും. CBSE സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. 636 കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. 24th കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കാഞ്ഞിര

പള്ളി വിദ്യാഭ്യാസ ജില്ല കിരീടത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലായെ പിന്നിലാക്കിയാണ് കാഞ്ഞിരപ്പള്ളിയുടെ കുതിപ്പ്. 194 പോയിന്റാണ് കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചത്. പാലായ്ക്ക് 150 പോയിന്റാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12-ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രേക്ഷകളെ നമസ്തേ, അനന്തപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വാണി ജയറാം പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ചിത്രം അലകടലിനക്കരെ. രചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം ഗംഗയമരൻ.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ ഇന്നത്തെ ചോദ്യം. FCRA ഭേദഗതി ബില്ല് പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ പാർലമെന്റ് അംഗം ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. FCRA ഭേദഗതി ബില്ല് പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ പാർലമെന്റ് അംഗം ആരാണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കും.

0: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: കാർഷിക മേഖലാ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോളർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 15-16 തീയതികളിൽ 2 ദിവസത്തെ തീറ്റപ്പുൽ കൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400058641 അല്ലെങ്കിൽ 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്നതിന് സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 84216728893 അല്ലെങ്കിൽ 9605632084 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 അല്ലെങ്കിൽ 7025888872 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ

0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923433 എന്നീ ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷികാടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 8921540233 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 2 മാസം പ്രായമായതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കിയതുമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഈ മാസം 13 മുതൽ വിൽപ്പന ആരംഭിക്കുന്നതാണ്. മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്കു പുറമെ കർഷകർക്ക് ആവശ്യമായ കോഴിത്തീറ്റയും മരുന്നുകളും ഇവിടെ നിന്ന് ലഭിക്കും. കർഷകർക്ക് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്ന് ഞായറാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയോ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 3:30 വരെയോ ഉള്ള സമയങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. ഇതോടൊപ്പം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് വിദഗ്ധരുടെ സേവനവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078572094 എന്ന നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: യേശുദാസ് പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ചിത്രം ഇതാ ഒരു തീരം. രചന യൂസഫലി കീച്ചേരി, സംഗീതം KJ ജോയ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: Bro, this offer is massive. Total aura. You got a lock-in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale. Neckband mudal soundbar vare free.
3: Ivarude slang search cheythu thalavedane aagunnathinekkal nallathu Pittapillil poi pudhiya smartphone vaangunnathu.
4: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase inum purchase value anusarichu urappaya sammanangal.
5: Charithrathil inna ഇന്ത്യയിൽ എല്ലാ വർഷവും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നു. 150-ലധികം വർഷങ്ങളായി രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് നൽകിയ മികച്ച സേവനങ്ങളെയും സംഭാവനകളെയും ആദരിക്കുന്നതിനാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. ഒക്ടോബർ 9 ലോകമെമ്പാടും ആചരിക്കുന്ന ലോക തപാൽ ദിനത്തിന്റെ ഒരു തുടർച്ചയായാണ് ഇന്ത്യയിൽ ഒക്ടോബർ 10 ദേശീയ ദിനമായി തിരഞ്ഞെടുത്തത്. എല്ലാ വർഷവും ഒക്ടോബർ 10 ആഗോളതലത്തിൽ ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നത്. 1992 വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് ആണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഒക്ടോബർ 10 വധശിക്ഷയ്ക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായും ആചരിക്കുന്നു. വധശിക്ഷ എന്ന ക്രൂരവും അമാനുഷികവുമായ ശിക്ഷാരീതി ആഗോളതലത്തിൽ പൂർണ്ണമായും നിർത്തലാക്കുന്നതിനായി വേൾഡ് കോയലിഷൻ എഗെയിൻസ്റ്റ് ദി ഡെത്ത് പെനാൽറ്റി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2003 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഇന്ത്യൻ സംഗീത ലോകത്തെ മഹനീയ സാന്നിധ്യമായിരുന്ന പ്രശസ്ത ഗസൽ ഗായകൻ ജഗ്ജിത് സിംഗ് 2011 ഒക്ടോബർ 10 ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1941 ഫെബ്രുവരി 8 ജനിച്ച അദ്ദേഹം ഗസൽ സംഗീതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹവും ഭാര്യ ചിത്ര സിംഗും ചേർന്നുള്ള ഗസൽ ആലാപനങ്ങൾ ഇന്ത്യൻ സംഗീത ലോകത്ത് തരംഗമായി മാറി. ചലച്ചിത്ര ഗാനങ്ങൾക്കും ഗസലുകൾക്കും പുറമെ ഭക്തിഗാനരംഗത്തും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ഈ മഹാൻ മുംബൈയിൽ വെച്ചാണ് അന്തരിച്ചത്. ഇന്ത്യൻ സിനിമയിലെ നിശബ്ദ യുഗത്തിലെ ഇതിഹാസ നായികയായിരുന്ന റൂബി മയേഴ്സ് അന്തരിച്ചത് 1983 ഒക്ടോബർ 10. ചലച്ചിത്ര ലോകത്ത് സുലോചന എന്ന പേരിൽ പ്രശസ്തിയായിരുന്ന അവർ മുംബൈയിൽ വെച്ചാണ് അന്തരിച്ചത്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1973 രാജ്യം അവർക്ക് സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. യൂറോപ്പിനും ഉത്തരാമേരിക്കയ്ക്കും പുറത്ത് ഏഷ്യൻ വൻകരയിൽ വെച്ച് ആദ്യമായി നടന്ന ഒളിമ്പിക്സ് മത്സരമായ 1964 ടോക്കിയോ ഒളിമ്പിക്സ് ആരംഭിച്ചത് ആ വർഷം ഒക്ടോബർ 10. 1964 ഒക്ടോബർ 10 മുതൽ 24 വരെയായിരുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ കായികമേള അരങ്ങേറിയത്. 1967 ഒക്ടോബർ 10 ബഹിരാകാശത്തിന്റെ സമാധാനപരമായ ഉപയോഗം ഉറപ്പാക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉടമ്പടി നിലവിൽ വന്നത്. യു എസ് എ

0: യുകെ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ഒപ്പുവെച്ച ഈ കരാർ ബഹിരാകാശ നിയമങ്ങളുടെ അടിത്തറയായി മാറിയ സംഭവം കൂടിയാണ്. ചന്ദ്രനടക്കമുള്ള ബഹിരാകാശ ഗോളങ്ങൾ ഒരു രാജ്യത്തിനും സ്വന്തമാക്കാൻ അവകാശമില്ലെന്നും ഉടമ്പടി വ്യക്തമാക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്തെ സമാധാനപരമായ സഹകരണത്തിന് ഈ ഉടമ്പടി വലിയ വഴികാട്ടിയായി. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാജ്യമായ ഫിജി 94 വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം 1970 ഒക്ടോബർ 10 സ്വാതന്ത്ര്യം നേടിയത്. ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ പങ്കെടുത്ത ചടങ്ങിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഫിജി കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ അംഗമായി. ഇന്ത്യൻ വംശജരായ വൻ ജനവിഭാഗം വസിക്കുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുമായി അടുത്ത സാംസ്കാരിക ബന്ധം ഫിജിക്കുണ്ട്. ഈ ദിനം ഫിജിയിൽ ദേശീയ ദിനമായി ആഘോഷിക്കപ്പെടുന്നു.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: ആയുരാരോഗ്യത്തിലെന്ന് നമ്മുടെ മാനസികാവസ്ഥകൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതേക്കുറിച്ച് ഡോക്ടർ നിത്യ പി എസ് സംസാരിക്കുന്നു.
3: എല്ലാ മെന്റൽ സ്റ്റേറ്റ്സിനകത്തും പലപ്പോഴും സംഭവിക്കാറുള്ളത് ഹോർമോണൽ ഇംബാലൻസ് ആണ് വരുന്നത്. ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനെ ഹാപ്പി ആക്കി വെക്കുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഹാപ്പി ഹോർമോൺസ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഹാപ്പി ഹോർമോൺസ്? ഈ ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ നമുക്ക് നാച്ചുറലി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഹാപ്പി ഹോർമോൺസ് പറയുമ്പോൾ ആദ്യത്തേത് ഡൊപ്പാമിൻ ആണ്. രണ്ടാമത്തെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. മൂന്നാമത്തേത് സെറട്ടോണിൻ. നാലാമത്തേത് എൻഡോർഫിൻസ്. ഓരോ ഹോർമോണും നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് പറഞ്ഞ സാധനം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം. ഈ ഹാപ്പി ഹോർമോൺസിനെ നമുക്ക് നാച്ചുറലി തന്നെ വൈറ്റലൈസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഈ ഹാപ്പി ഹോർമോൺസിന് സ്റ്റേബിളായിട്ട് വെക്കാൻ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഒരുപാട് ഓക്സിലറി മെഷേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹാപ്പി ഹോർമോൺസ് നമ്മൾ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ പറ്റും? ആദ്യത്തെ ഹോർമോൺ ഡോപ്പാമിനെ പറ്റി തന്നെ പറയാം. ഡോപ്പാമിൻ എപ്പോഴൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉത്തേജിപ്പിക്കുന്നത്? അതായത് ഡോപ്പാമിൻ ഉത്തേജിപ്പിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത്, നമ്പർ 1, എന്തുകൊണ്ടാണ് ഈ ചാറ്റിംഗ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡോപ്പാമിൻ ഇഫക്റ്റ് ആണ്. അതായത് ഡൊപ്പാമിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഡൊപ്പാമിൻ ഇഫക്റ്റ് ഒരു 1.5 വരെ നിൽക്കത്തുള്ളതാണ് നിഗമനം. അതായത് ഇപ്പൊ ഒരാള് നമുക്ക് ദിവസവും ഒരു ടൈമില്, ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ 7 o'clockഓ വല്ലതും ഒരു സന്തോഷകരമായ മെസ്സേജ് അയക്കുന്നു, ഒരു 2-3 ദിവസം ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്രെയിൻ ഒരു സുഖം എഫക്ട്, ഒരു ഹാപ്പിനെസ് എഫക്ട് കിട്ടുകയാണ്, കിക്ക് പോലത്തെ ഒരു എഫക്ട് കിട്ടുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഡിമാൻഡ് ചെയ്യും. ആ സമയത്ത് ആ ഹോർമോണിന്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ ഡിമാൻഡ് ചെയ്യും, എവിടെ ആ പേഴ്സണെ കാണുന്നില്ലല്ലോ. അതാണ് ഡോപ്പാമിൻ ഇഫക്റ്റ്. അതുപോലെ ഈ ഹോർമോൺസിന് എല്ലാത്തിനും ഓരോ ടൈപ്പ് ഓഫ് ഈ പറഞ്ഞ ഹാപ്പി ഹോർമോൺസ്. നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസിനെ എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ നാച്ചുറലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? നമ്പർ 1 എന്ന് പറയുന്ന എക്സസൈസ് ആണ്. നമ്മൾ ബോഡിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പറയുന്നത് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കൽ എക്സസൈസ്. ഫിസിക്കൽ എക്സസൈസ് പറയുമ്പോൾ പെയിൻഫുൾ എക്സസൈസ് അല്ല, പിന്നെന്താണ്, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന എക്സസൈസുകൾ, ഡാൻസിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ജോഗിങ് വിത്ത് ഫ്രണ്ട്സോ, നമ്മൾ ജിമ്മിലാണ് ചെയ്യുന്നതെങ്കിൽ ഇഫ് എൻജോയിങ് ഇറ്റ് വിത്ത് സം മ്യൂസിക്കോ സംതിങ്, അതെല്ലാം നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, സ്പെൻഡിങ് ടൈം വിത്ത് നേച്ചർ, ഇപ്പോൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ കോൺടാക്റ്റിൽ വെക്കുകയാണ്. ഇപ്പൊ ചെടികളോട്, മരങ്ങളോട്, അതിന്റെ മണം, അതിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ സ്റ്റിമുലേറ്റഡ് ആവും. പിന്നെ എന്താണ്, പാമ്പറിങ് ദ പെറ്റ്സ്. പെറ്റ്സിനെ നമ്മൾ തടവുകയാണ്, പെറ്റ്സിനെ നമ്മൾ കൊഞ്ചിക്കുകയാണ്, പെറ്റ്സിനെ നമ്മൾ ഹഗ് ചെയ്യാണ്, അത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹാപ്പി ഹോർമോൺസിന്റെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഹഗ്ഗിങ്. ഹഗ്ഗിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ ശരിക്കും ഹഗ് ചെയ്യണമെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യും, അവിടെ മുതുകത്തൊരു തട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനുള്ള അടുത്തൊരു മെഷേഴ്സ് ആണ് എന്താണ്, ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മുടെ ഹാപ്പി ഹോർമോണിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അടുത്ത ഒരു നാച്ചുറൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം. നമ്മൾ ഈ രാവിലത്തെ നമ്മൾ സൂര്യപ്രകാശം കാണുമ്പോഴേ ജനലും കതവും എല്ലാം അടച്ച് തുണിയെടുത്ത് തലയിലിട്ടിട്ടായിരിക്കുന്നത്. പക്ഷേ ഈ സൂര്യപ്രകാശം എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിൽ കൂടെയും ഈവൻ നമ്മുടെ കണ്ണിൽ കൂടെയും വൈറ്റമിൻ ഡിയുടെ എൻട്രൻസ് നടക്കുകയാണ്. അപ്പൊ സൂര്യപ്രകാശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ബോഡിയിലോട്ട് നമ്മുടെ

0: ഹാപ്പി ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഭയങ്കര സഹായിക്കുന്ന ഒരു സാധനമാണ് എന്താണ് സൂര്യപ്രകാശം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ മാനസികാവസ്ഥകൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിത്യ പി എസ്.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
3: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
4: ആ പറഞ്ഞത് 100% കറക്റ്റ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
6: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: അടുത്ത ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥ്, ചിത്രം മൗര്യൻ, ജയചന്ദ്രനും ശ്രീരഞ്ജിനിയും മനോജും പാടിയതാണ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഇനി കേൾപ്പിക്കുന്നത് മാധുരിയും സംഘവും പാടിയ ഒരു ഗാനം, ചിത്രം അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഗാനമെഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
2: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്ത ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: തൊഴിൽ ദർശനം.
4: ദക്ഷിണ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് അവസരം. 67 ഒഴിവുണ്ട്. ലെവൽ 2, ലെവൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 16 ഒഴിവും, ലെവൽ 4, ലെവൽ 5 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 5 ഒഴിവും, ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിൽ 46 ഒഴിവുമുണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവ്. വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങളും ഒഴിവും. അത്ലറ്റിക്സ് 15, ബോക്സിംഗ് 9, ബാസ്കറ്റ്ബോൾ 3, ക്രിക്കറ്റ് 11, ക്യൂ സ്പോർട്സ് 1, ഫുട്ബോൾ 8, വോളിബോൾ 9, ഹോക്കി 7, വെയ്റ്റ് ലിഫ്റ്റിംഗ് 4. വിദ്യാഭ്യാസ യോഗ്യത: ലെവൽ 1 തസ്തികകൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI, NAC തത്തുല്യം. ലെവൽ 2-3 തസ്തികകൾക്ക് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അല്ലെങ്കിൽ 10ാം ക്ലാസും ITIയും. ലെവൽ 4-5 തസ്തികകൾക്ക് ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. കായിക യോഗ്യത: ലെവൽ 5-4 തസ്തികകളിലേക്ക് കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ്, വേൾഡ് കപ്പ്, ജൂനിയർ, സീനിയർ, ഒളിമ്പിക്സ്, ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയവയിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്തവർക്കാണ് അവസരം. ലെവൽ 3-2 തസ്തികകൾക്ക് കോമൺവെൽത്ത്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, സീനിയർ, ജൂനിയർ, ദേശീയ ചാമ്പ്യൻഷിപ്പ്, ഓൾ ഇന്ത്യ, ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ കുറഞ്ഞത് 3ാം സ്ഥാനമെങ്കിലും നേടിയവരെ പരിഗണിക്കും. ലെവൽ 1 തസ്തികകൾക്ക് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്ത് സീനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 8ാം സ്ഥാനമെങ്കിലും നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായം 2027 ജനുവരി 1-ന്, 18-നും 25 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ്: വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും SC/ST വിഭാഗക്കാർക്കും 250 രൂപ, മറ്റുള്ളവർക്ക് 500 രൂപ. ട്രയൽസിൽ പങ്കെടുത്താൽ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും SC/ST വിഭാഗക്കാർക്കും മുഴുവൻ തുകയും മറ്റുള്ളവർക്ക് 400 രൂപയും തിരികെ ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrcmas.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.rrcmas.in. ആസാം റൈഫിൾസിൽ 2026 ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെന്റ് റാലിക്ക് വിജ്ഞാപനമായി. റൈഫിൾമാൻ, വാറന്റ് ഓഫീസർ, ഹവിൽദാർ തസ്തികകളിലായി 354 ഒഴിവുണ്ട്. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവുകൾ. വാറന്റ് ഓഫീസർ ഒഴിവ് 129. ട്രേഡുകൾ: ഡ്രോട്ട്സ്മാൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്. യോഗ്യത: സൈഫർ തസ്തികയിലേക്ക് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെട്ട സയൻസ് +2 വിജയം. ITI, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റൽ ടെക്നോളജി ബിരുദം, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഡ്രോട്ട്സ്മാന് +2 വിജയവും ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ്ഷിപ്പിൽ ത്രിവത്സര ഡിപ്ലോമയുമാണ് യോഗ്യത. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവയിലേക്ക് +2 വിജയവും ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ. ഹവിൽദാർ ഒഴിവ് 6.

0: ട്രേഡ് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് യോഗ്യത 10-ാം ക്ലാസ് വിജയവും ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഇലക്ട്രോണിക് മെക്കാനിക് അല്ലെങ്കിൽ ടെക്നോളജിയിലോ ITI അല്ലെങ്കിൽ ത്രിവത്സര ദ്വിവത്സര ഡിപ്ലോമ. പ്രായം 18-ഉം 23-ഉം വയസ്സിനും ഇടയിൽ. റൈഫിൾ മാൻ ഒഴിവ് 219. ട്രേഡുകൾ ഇലക്ട്രിക്കൽ ഫിറ്റർ സിഗ്നൽ, ലാൻഡ് മാൻ ഫീൽഡ്സ്, ആർമർ എഞ്ചിനീയർ, എക്യുപ്മെന്റ് മെക്കാനിക്, റിക്കവറി വെഹിക്കിൾ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ മോട്ടോർ വെഹിക്കിൾ, മെറ്റൽ സ്മിത്ത്, അപ്ഹോൾസ്റ്റർ, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയർ, വെഹിക്കിൾ മെക്കാനിക്, വെൽഡർ, മേസൺ. യോഗ്യത 10-ാം ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ ITIയും. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 100 രൂപ. ഓൺലൈനായോ SBI അക്കൌണ്ട്സ് മുഖേനയോ ഫീസ് അടയ്ക്കാം. SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 28. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.assamrifles.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.assamrifles.gov.in.
1: തൊഴിൽ ദർശനം.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: ഇനി കേൾപ്പിക്കുന്ന ഗാനം എഴുതിയത് MD രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ. യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം മംഗളം നീരുന്നു.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കൊല്ലത്ത് കൊല്ലൊന്നായി.
2: എന്തായാലും കെ കെ ചേട്ടന്റെ വരവ് പൊടിച്ചു.
3: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
4: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
3: 100,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്ക് കുത്തുന്നവർക്ക് വെള്ളി മുകുതി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
5: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
6: സ്നേഹം, സൗഹൃദം, പ്രണയം ഇവയൊക്കെ മിക്ക ചലച്ചിത്ര ഗാനങ്ങളിലെയും വികാരങ്ങളാണല്ലോ. ഇതിൽ വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദമോ സ്നേഹമോ പ്രണയമോ ആണ് ഏറ്റവും അധികം പാടിയിട്ടുള്ളത്. എന്നാൽ ജീവിതത്തെ തന്നെ അതിയായി സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്ന വിഷയം അധികമൊന്നും ആരും കൈകാര്യം ചെയ്തിട്ടില്ല. മനസ്സിന്റെ തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ ഈ ഗാനം ജീവിതത്തോടുള്ള അതിയായ സ്നേഹം വെളിവാക്കുന്നതാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഈ ഗാനം ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇരു കളിത്തോഴരായി നിറഞ്ഞു തുളുമ്പുന്ന മധുപാത്രവുമായി നാം ഇരുന്നു ഒരു മേശയുടെ ഇരുവശത്തും. നീയാണ് എന്റെ കളിത്തോഴി, നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്. മാത്രമല്ല, ജീവിതമേ, എന്തൊരു സൗന്ദര്യമാണ് നിനക്ക്! അത് നിന്റെ മുഖത്തു നോക്കി ഞാൻ പലപ്പോഴായി മന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ഉരുവിടുന്നു. ജീവിതമേ, നിനക്കെന്തൊരു സൗന്ദര്യമാണ്! ഈ സൗന്ദര്യമുള്ള ജീവിതം വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തെ അതിയായി സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ഈ ഭൂമി വിട്ടുപോകാൻ നാം മടിക്കുന്നത്. ബാധ്യതകൾക്കുമപ്പുറത്ത് പറയാതെ നാമും പറയുന്നു, ജീവിതമേ, നിനക്കെന്തൊരു സൗന്ദര്യമാണ്!

കൂടെയുള്ളത് സൗന്ദര്യം തുളുമ്പുന്ന ജീവിതമാണ്. അതുകൊണ്ട് തന്നെ എന്നിലുള്ള മൃദുല വികാരങ്ങളെ നിയന്ത്രിച്ചേ മതിയാകൂ. ഇന്ദ്രിയ

വികാരങ്ങൾ അതിരുകടക്കാതെ വിവേകപൂർണമായ മനസ്സോടെയുള്ള സമീപനം ഞാൻ പാലിച്ചുകൊണ്ടാണ് അടുത്തിരിക്കുന്നത്. ഇന്ദ്രിയ ജാലകങ്ങൾ തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. അതിനെ മറയ്ക്കുന്നതോ നേരിയ തിരശീല മാത്രം. മോഹമടക്കിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നോ, നിന്നോടെനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ്. മഹാകവി കുമാരനാശാൻ ലീലാകാവ്യത്തിൽ പറയുന്നുണ്ട്, മാംസനിബദ്ധമല്ല രാഗം. ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. പ്രണയമെന്നത് കേവലം ശാരീരികമായ ഒന്നല്ല, അത് ആത്മാക്കൾ തമ്മിലുള്ള അഗാധമായ പവിത്രമായ ബന്ധമാണ്. ആത്മീയവും ഉദാത്തവുമായ പ്രണയസങ്കല്പമാണത്. ജീവിതത്തോടും അതേ വികാരമാണ് തോന്നുന്നത്. പക്ഷേ എന്റെ ഹൃദയതാളം ഒരു പൊൻതുടിപ്പാട്ട് പോലെ ഉയർന്നു താഴുന്നത് ഞാൻ അറിയുന്നു. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. നീ എന്ന നാമം മാത്രമാണ് അതിലുയരുന്ന മന്ത്രം.

എന്നിട്ടും നീ എന്റെ ആത്മാവിലേക്ക് പകർന്നതോ കയ്പുനീർ മാത്രം. മാത്രമല്ല, എന്റെ നേർക്ക് ശാപമുതിർക്കാനും നീ മുതിർന്നു. എന്തിനാണ് നിന്നെ ഏറെ സ്നേഹിക്കുന്ന എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിന്നെ അതിര് കവിഞ്ഞ് സ്നേഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. നിന്റെ നേർത്ത സ്നിഗ്ധമായ കവിൾത്തട്ടിൽ ഒന്ന് നുള്ളി നോവിക്കാൻ കൂടി ഞാൻ മുതിർന്നിട്ടില്ല. അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്ന മോഹങ്ങൾ പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു എന്ന് മറ്റൊരു ഗാനത്തിൽ ONV കുറുപ്പ് പരാമർശിച്ചിരിക്കുന്നതും ഇവിടെ ഓർക്കാം.

നീ എന്നെ ശപിക്കുന്നു, എന്നെ തള്ളിക്കളയുന്നു. പ്രണയത്തിൻ്റെ മധുപാത്രത്തിൽ നീ കയ്പുനീർ മാത്രം പകരുന്നു. എന്നിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹമാണ്. ജീവിതമേ എന്നെ വിട്ടു പോകരുതേ എന്ന് നിശബ്ദം വിതുമ്പുന്ന മനസ്സ് വരികൾക്കിടയിൽ മറച്ചു വയ്ക്കുന്നുണ്ട് കവി. അതെ, നാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തോട് എന്തൊരു സ്നേഹമാണ്! അതുപേക്ഷിക്കാൻ അല്പം പോലും മനസ്സില്ല താനും. ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി എന്ന് പറയുന്നതും ജീവിതത്തെ അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണല്ലോ.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9 4 9 6 7 7 8 3 4 4.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
0: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

0: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ നൈപുണ്യ പരിശീലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ യുവാക്കൾ സംഭാവന നൽകണമെന്നും വികസനത്തിന്റെ അംബാസഡർമാരായി മാറണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യകതകൾക്കനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ യുവാക്കളോട് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആഹ്വാനം ചെയ്തു. പൊതുസുരക്ഷ മാനിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് CJP നടത്താനിരുന്ന പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അനുമതിക്ക് 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിൽ ആക്ഷേപമുന്നയിക്കാനും പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12-ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി വി.അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കരിമ്പുലി വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. കോന്നി വനം ഡിവിഷൻ നടുവത്തുമൂഴി റേഞ്ചിലെ പാടം സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന പ്രദേശത്ത് കുറച്ചുനാളുകളായി കരിമ്പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. കണ്ണൂരിൽ ഇന്നലെ 2 ഇടങ്ങളിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച് 43 പേർക്ക് പരിക്കേറ്റു. പഴയങ്ങാടി രാമപുരത്ത് 20 പേർക്കും കൂടാളിയിൽ 23 പേർക്കുമാണ് പരിക്കേറ്റത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തലശ്ശേരിയിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 73 പോയിന്റുമായി മുന്നിൽ. തലശ്ശേരി നോർത്ത് ഉപജില്ല 2-ാം സ്ഥാനത്തും മട്ടന്നൂർ ഉപജില്ല 3-ാം സ്ഥാനത്തുമുണ്ട്. കായികമേള ഇന്ന് സമാപിക്കും. FM News Headlines, സിനി കേൾക്കാം 10 മണിക്ക്.

നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി യേശുദാസ്, ജാനകി, ജയചന്ദ്രൻ ഇവർ പാടിയ ഒരു ഗാനത്തിലേക്ക്. ചിത്രം പിൻനിലാവ്. ഗാനമെഴുതിയ ദിവസഫലി കേച്ചേരി, സംഗീതം ഇളയരാജ.

0: ബ്രോ, ദിസ് ഓഫർ ഇസ് മാസീവ്. ടോട്ടൽ ഓറ. യു ഗോട്ട് എ ലോക്ക് ഇൻ.
1: നോ ക്യാപ്, പ്യുർ വൈബ്സ്. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ നെക് ബാൻഡ് മുതൽ സൗണ്ട് ബാർ വരെ ഫ്രീയാ.
2: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് പിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാ.
3: ഒക്ടോബർ 10 പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.
4: നമുക്ക് ഇനി ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരത്തിലേക്കും കടക്കാം. ചോദ്യം ഇതായിരുന്നു, FCRA ഭേദഗതി ബില്ല് പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ പാർലമെന്റ് അംഗം ആരാണ്? ശരിയുത്തരം സഞ്ജയ് ജയ്സ്വാൾ. ബീഹാറിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഇദ്ദേഹം. 31 അംഗ സമിതിയിൽ കേരളത്തിൽ നിന്നും ET മുഹമ്മദ് ബഷീർ, ആൻഡ്രോ ആന്റണി, സി സദാനന്ദൻ എന്നീ 3 അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്.
5: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
4: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾപ്പിക്കുന്നു കാലം സാക്ഷി.
6: ഗുരു ഗോപിനാഥ് ഭാരതീയ നൃത്തകലയുടെ പ്രഥമ ഗണനീയരായ ആചാര്യന്മാരിൽ ഒരാളും നർത്തകനും കേരള നടനം എന്ന നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവുമായ ഗുരു ഗോപിനാഥ് എന്നറിയപ്പെടുന്ന പെരുമാനൂർ ഗോപിനാഥൻ പിള്ള 1908 ജൂൺ 24 കുട്ടനാട് ചമ്പക്കുളത്ത് ജനിച്ചു.

0: ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ചിരുന്ന അദ്ദേഹമാണ് കഥകളിയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിച്ചത്. കഥകളി തിരുത്തുകയോ പരിഷ്കരിക്കുകയോ ചെയ്യാതെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായ ഒരു നൃത്തരൂപം കേരള നടനം എന്ന പേരിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഗുരു ഗോപിനാഥിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. കേരളീയ നൃത്തകലകളുടെ സിദ്ധാന്തവും പരിശീലനവും വിശദീകരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഥകളി നടനം, നടന കൈരളി, താളവും നടനവും, അഭിനയ പ്രകാശിക തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം നൃത്തവും സംവിധാനവും നിർവഹിച്ച രാംലീല, 1500-ലധികം തവണ അരങ്ങേറിയ രാമായണം ബാലെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1987 ഒക്ടോബർ 9 ഗുരു ഗോപിനാഥ് അന്തരിച്ചു.
1: കഥകളി പഠിക്കുന്നതിനായിട്ട് തോന്നിയ പ്രേരണ എന്താണ്? യഥാർത്ഥത്തിൽ അന്ന് ഇതൊരു കലയാണെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. കുടുംബസ്ഥിതി അനുസരിച്ച് എന്നെ എൻ്റെ രക്ഷകർത്താക്കൾക്ക് 7-ാം ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. പക്ഷേ 7-ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചാലും എനിക്ക് കിട്ടുന്ന ഉദ്യോഗം എന്തെന്ന് വെച്ചാൽ മീനച്ചിലോ പാലായിലോ പോയി ഈ ഒരു സ്കൂൾ മാസ്റ്ററായിട്ട് കഴിയണം. അവരുടെ പ്രതിഫലമാണെങ്കിലോ അമ്മയൊക്കെ ഈ ഓണക്കാലത്ത് അയൽവീടുകളിൽ നിന്ന് ആളുകൾ പോയിട്ട് വാദ്യാരുദ്യോഗം സ്വീകരിച്ച് വരുമ്പോൾ കൊണ്ടിരുന്ന പ്രതിഫലത്തെപ്പറ്റി പുകഴ്ത്തി പറയാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. എന്താണെന്നറിയാമോ? 2 ചേന, 4 റാത്ത പച്ചമുളക്, 2 റാത്ത ഇഞ്ചി, ചിലപ്പോൾ വേറെ വല്ല ഈ താളോ തകരയൊക്കെ ഉണ്ടായിരുന്നു വരും. അപ്പം ഈ ഏതായാലും ഈ ഉദ്യോഗത്തിന് എനിക്ക് പോകണ്ട, അതുകൊണ്ട് ഇല്ലാതെ എന്തെങ്കിലും എനിക്ക് കഥകളിയാണെങ്കിൽ കഥകളി ആകർഷിക്കാനായിട്ടൊരു കാരണമുണ്ട്. എൻ്റെ കുടുംബത്തിൽ പരമ്പരയായിട്ട് കഥകളി നിലനിന്ന് വരുന്ന ഒരു തറവാടാണ്. എൻ്റെ വല്യമ്മാവനാണ് ഗുരു കുഞ്ചുക്കുറുപ്പിൻ്റെയും മാത്തൂർ കുഞ്ഞുറുപ്പിണിക്കരുടെയും ഒക്കെ ഗുരുനാഥൻ.
2: അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്?
1: ചമ്പക്കുളം ശങ്കുപിള്ള. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നാരായണമേനോൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അതിനു മുമ്പും ഉണ്ട്. അതായത് ഈ കപ്ലിങ്ങാടൻ സമ്പ്രദായം ഞങ്ങളുടെ കഥകളി ശൈലിയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പം അങ്ങനെ കുട്ടിക്കാലം മുതൽ കഥകളി കാണുകയും അതിലെ കിരീടങ്ങളും ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ട്. പക്ഷെ അന്ന് സ്വർണം ഏതാണ് സാധാരണ തകിടതൊന്നും അറിയില്ല. അപ്പം ഒന്നും ഇല്ലെങ്കിൽ രാജാവൊക്കെ ആകാമല്ലോ എന്നുള്ളൊരു മോഹവും അന്നുണ്ടായിരുന്നു.
2: ആദ്യമായിട്ട് പഠിച്ചത് ആരുടെ കീഴിലാണ്?
1: ചമ്പക്കുളം പരമുള്ള എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെ.
2: എത്ര കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ അഭ്യസിച്ചു?
1: അദ്ദേഹത്തിൻ്റെ കൂടെ 3 കൊല്ലം പഠിച്ചു.
2: പിന്നീട്
1: അതിനുശേഷം മാത്തൂർ കുഞ്ഞുള്ള പണിക്കരുടെ കീഴിൽ 2 കൊല്ലം.
2: അപ്പൊ 5 കൊല്ലം.
1: 5 കൊല്ലം
2: അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു സാധാരണ
1: ആദ്യവസാന സ്ത്രീ വേഷത്തിന്റെ എല്ലാമായി. അതുവരെ
2: സ്ത്രീ വേഷമാണെന്ന് കിട്ടിക്കൊണ്ടിരുന്നത്.
1: ഈ 2 ഗുരുനാഥന്മാർ മരിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് പഠിച്ചത് ചെങ്ങന്നൂർ രാമപിള്ളയുടെ ഗുരുനാഥനായ തകഴി കേശവ പണിക്കർ എന്ന് പറയും. ചെങ്ങന്നൂർ രാമപിള്ള ജ്യേഷ്ഠന്റെ വീട്ടിൽ താമസിച്ച് 3 കൊല്ലം അവിടെ പഠിക്കുകയുണ്ടായി.
2: എന്ത് വേഷമാണ് അന്ന് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്?
1: അന്ന് 2-ാം തരം നളയുദ്ധമാണ് പുഷ്കരൻ, ബാലിജയത്തിൽ രാവണൻ, കത്തിയും പച്ചയും ആദ്യസ്ഥാന സ്ത്രീ വേഷവും എല്ലാം കിട്ടിയിരുന്നു.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഗുരു ഗോപിനാഥിന്റെ ശബ്ദം.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഇനി കേൾപ്പിക്കുന്നത് സൂരജ് സന്തോഷ് പാടിയ ഒരു ഗാനം, ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25. എഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജുപാൽ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും. അറ്റകുറ്റപ്പണികൾക്കായി വർക്കല തോപ്പിൽ കാവിളാകം റെയിൽവേ ഗേറ്റ് ഞായറാഴ്ച രാവിലെ 8 മുതൽ 12 വരെ അടച്ചിടും. നിലയ്ക്കാമുക്ക് വക്കം റോഡിൽ ഗതാഗതം തടസ്സപ്പെടും.

ആധാറിൽ ഇനി മുതൽ ഇമെയിൽ വിലാസവും ചേർക്കാം. ആധാർ അനുബന്ധ രേഖകളും പോർട്ടലിൽ ചേർക്കാൻ അവസരമൊരുക്കുമെന്ന് ഐടി മിഷൻ അധികൃതർ അറിയിച്ചു. 5 മുതൽ 17 വരെ വയസ്സുള്ളവർക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സേവനം സൌജന്യമായി അടുത്ത വർഷം സെപ്റ്റംബർ വരെ ലഭ്യമാക്കും. ആധാർ ആപ്പിലൂടെയാണ് ഡിസംബർ 31 വരെ ഇമെയിൽ വിലാസം ചേർക്കാനാവുക. ആപ്പിലൂടെ പുതിയ മൊബൈൽ നമ്പർ പുതുക്കാനും അനുബന്ധ രേഖകൾ സമർപ്പിച്ച മേൽവിലാസം പുതുക്കാനുമൊക്കെ സാധിക്കും. മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ 2026 ഒക്ടോബർ മാസം 14 തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടപ്പാക്കുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്ക് എടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9847328975. ഒരു നമ്പർ കൂടിയുണ്ട്, 9447400

0: 2 9 0. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽപ്പെടുന്നതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി നടപ്പാക്കിവരുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം, കേന്ദ്ര സർവകലാശാല പഠനം എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ സിവിൽ സർവീസസ് ബാങ്ക്, SSP, PSP, UPSC, മറ്റിതര മത്സര പരീക്ഷകൾ, വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ തുടങ്ങിയ പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ പരിശീലനത്തിനായുള്ള ധനസഹായമാണ് നൽകുന്നത്. ഇതോടൊപ്പം സമുന്നതി നടപ്പാക്കിവരുന്ന വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ksweffe.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 7. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനി അരങ്ങും അണിയറയും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിലേക്ക് രചന സത്യനന്ദിക്കാട്, സംഗീതം ഏറ്റവും മാറി.

ഒരടിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495946321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496559 6321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാർ തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: എം ആർ ടി ഹോം നീഡ്സിൽ ബ്രാസ് മേള,
6: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
5: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക്

0: പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജ്വല്ലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: വിശ്വം എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാധയും. സുലൈമാൻ വിശ്വത്തോട് പറഞ്ഞു,
4: നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു.
3: ആര്? കാർത്തികേയൻ മുതലാളിയുടെ ഭാര്യ.
4: ആര്?
3: ശാന്തയോ?
4: അതെ, മുമ്പറിയും അല്ലേ. ഒന്ന് പോകുന്നത് നന്ന്. കുഞ്ഞിരാമന്റെ കാര്യവും അവരോടൊന്ന് പറയൂ. നാളെ 11 മണിക്ക് പോയാൽ മതി.
3: വിശ്വം ഒരക്ഷരം മിണ്ടിയില്ല. സുലൈമാൻ എഴുന്നേറ്റ് നടന്നു. വിശ്വം ചെന്ന് പറഞ്ഞാൽ ഗുണം കിട്ടിയേക്കാമെന്ന് ഒരാശയം അയാളുടെ ഉള്ളിൽ മുളയെടുത്തിരുന്നു. വിശ്വനാഥൻ ആലോചിച്ചു നോക്കി. ശാന്ത, ആ പേര് വളരെ ദൂരത്തു നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം പോലെയേ തോന്നുന്നുള്ളൂ. അയാളുടെ ഹൃദയം മറ്റോരോ വിചാരങ്ങളിൽ നിറഞ്ഞിരുന്നു. രണ്ടു ദിവസമായി അനുഭവങ്ങൾ കോരിപ്പകരുകയായിരുന്നു. ഒന്നും മുമ്പ് കണ്ടതല്ല. താളത്തിലുള്ള ജീവിതങ്ങളുമായിട്ടേ അയാൾക്കിടപാടുണ്ടായിട്ടുള്ളൂ. താളം തെറ്റിയ ഇത്തരം ജീവിതങ്ങൾ അയാളുടെ ഹൃദയത്തിലേക്ക് പുതുതായി കടന്നു വരികയാണ്. അതൊരു തള്ളിക്കയറ്റമായിരുന്നു, പിടിച്ചു കുലുക്കലായിരുന്നു. ഇക്കഴിഞ്ഞ മണിക്കൂറുകൾ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചാണ് കടന്നുപോയത്. അത് അയാളെ ഇട്ടുലച്ചു കളഞ്ഞു. ഇടവേരുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. ജന്തുസാധാരണമായ ഒരാണിവേരിന്റെ പിടുത്തത്തിന്മേലാണ് അയാൾ നിൽക്കുന്നത്. ഒരു കാറ്റ് അയാളെ അത് ജയിലിലേക്ക് തള്ളിക്കയറ്റി. എന്നിട്ടെന്തേ തന്നെ മാത്രം പുറത്തേക്ക് വിട്ടത്? ലോക്കപ്പിന്റെ ആ ഇരുണ്ട അന്തരീക്ഷം അപ്പോഴും തലച്ചോറിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞില്ല. പാറാവു പോലീസിന്റെ കാലടി ശബ്ദം അപ്പോഴും കേൾക്കുന്നതുപോലെ തോന്നുന്നു. ടപ് ടപ് ടപ്. ഈ അന്തരീക്ഷത്തിൽ വെച്ച് വേണ്ടി വന്നു കുഞ്ഞിരാമനുമായി സംസാരിക്കാൻ. അവന്റെ മുമ്പിൽ താൻ ഒരു നിസ്സാര ജീവിയാണെന്ന് തോന്നി. എന്തു വീറ്, എന്തു വാശി! കടുപ്പമുള്ള എന്തോ ഒന്നുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് രാധയുടെ കാര്യം പറയാൻ അയാൾ മടിച്ചു. പക്ഷേ പറയാതിരുന്നാലോ?
4: വിശ്വം, നാം ഇവിടെ വെച്ച് കണ്ടത് നന്നായി,
3: കുഞ്ഞിരാമൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്.
4: ഞാൻ ഇന്നലെ നിങ്ങളെ അന്വേഷിച്ചു വന്നു. നിങ്ങളായിരുന്നോ
3: കാര്യം? രാധ വന്നിട്ടുണ്ട്.
4: ഏ?
3: ഒരു നീണ്ട നിശബ്ദത. തടവുമുറിയിലാണെന്ന് അപ്പോൾ ശരിക്കും കുഞ്ഞിരാമന് തോന്നിയിട്ടുണ്ടാവണം.
4: എവിടെയാണ്?
3: അയാൾ വിമ്മട്ടപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചത്.
4: എന്റെ വീട്ടിൽ.
3: ഈ സമയത്ത് വന്നല്ലോ. ശോകാത്മകമായിരുന്നു ആ ശബ്ദം.
4: നിങ്ങളെ പക്ഷെ വിട്ടേക്കും.
3: എന്തുകൊണ്ട്?
4: അറിയാതെ പിടിച്ചതല്ലേ. വിട്ടാൽ ഒരു കാര്യം ചെയ്യണം.
3: എന്ത്?
4: ഞാൻ പുറത്തു വരുന്നതുവരെ അവളെ നോക്കണം.
3: പുറത്തേക്ക് പോരുമ്പോഴും കുഞ്ഞിരാമൻ പറഞ്ഞു,
4: വിശ്വം, ഞാൻ അവളെ ഒന്ന് കാണാൻ തിടുക്കമായിരിക്കുകയായിരുന്നു.
3: സാധിച്ചില്ല. അവൾ കത്തയച്ചിട്ടും ഞാൻ മറുപടി അയച്ചതുമില്ല.
4: പക്ഷേ ഞാനവളെ മറന്നിട്ടില്ലെന്ന് പറയൂ, മറക്കുകയുമില്ലെന്ന് പറയൂ.
3: ഈ വാക്കുകളും ആ അനുഭവങ്ങളും ഒരു സ്വപ്നമായിരുന്നുവെന്ന് വിശ്വസിക്കുവാൻ തോന്നുകയാണ്. ഇത്രയും കടുപ്പം കൂടി ജീവിതമുണ്ടോ? തലേന്നാൾ ലോക്കപ്പിൽ വെച്ച് കേട്ട പിള്ളയുടെ വാക്കുകൾ അയാൾ ഓർത്തു.
4: നമ്മെ അവർക്ക് പൊറുപ്പിക്കാനാവില്ല. നാം അവരുടെ അടിവേര് മാന്തുന്നവരാണെന്ന് അവർക്കറിയാം.
3: നമ്മെ അവർ കൊല്ലും.
4: പക്ഷേ അനേകം തലമുറകൾക്ക് ആശ നൽകിക്കൊണ്ടാണ് നാം മരിക്കുന്നത്.
3: എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വിശ്വത്തിന് മനസ്സിലായില്ല. അനേകം തലമുറകൾക്ക് എങ്ങനെ രക്ഷ കിട്ടുന്നു?
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.

0: നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ, പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ്. മനസ്സിന്റെ മായാജാലങ്ങളെക്കുറിച്ചാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ ഗാനങ്ങൾ. ആദ്യം കർപ്പൂര ദീപം എന്ന ചിത്രത്തിൽ യൂസഫലി കെശ്ശേരി എഴുതി, ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: മറ്റരാശിയുമായി തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. ഇനി നാളെ
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
6: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ഇനി കേൾപ്പിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. ജയചന്ദ്രനും ജാനകിയും മധുര സ്വപ്നം എന്ന ചിത്രത്തിൽ പാടിയതാണ്.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
2: രണ്ട് പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക്.

0: കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
2: ഇനി കേൾപ്പിക്കുന്നത് തൂവൽ കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയവർ ശശികുമാർ, രഞ്ജിനി ജോസ്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുകയാണ്. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.

0: തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
3: Bro, this offer is massive. Total aura. You got a lock-in.
4: No cap. Pure vibes. Pittapillil Saturday surprise sale-il neckband mudal soundbar vare free-a.
5: Ivarude slang search cheythu thalavedanayagunnavanekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
6: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.

ഇപ്പോൾ കേൾക്കാം ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ 2011-നും 2020-നും ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആദ്യം കേൾപ്പിക്കുന്നു. ബി ടെക് എന്ന ചിത്രത്തിൽ നിഖിൽ മാത്യു പാടിയ ഗാനം, രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: ുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഈ ഗാനം ബിനി ശ്രീനിവാസൻ പാടിയത്. ചിത്രം ലോനപ്പന്റെ മാമോദീസ. രചന ഹരിനാരായണൻ. സംഗീതം അൽഫോൺസ് ജോസഫ്.

നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം

0: കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: രാമേട, 100 ഗ്രാം പേട തരൂ.
3: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
2: അയ്യോ, അതെന്താ?
3: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
2: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
4: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
2: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
3: അത് കൊടുത്തേക്ക്.
5: RBI പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ഗാനഭാരത്തിലെ ഈ ഗാനം MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ഞാനും എന്റെ ഫാമിലിയും. രചന രാജീവാലുങ്കൽ, സംഗീതം MG ശ്രീകുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗാനഭാരതിലെ അടുത്ത ഗാനത്തിന്റെ രചന ശബരീഷ് വർമ്മ, സംഗീതം സൂരജ് എസ് കുറുപ്പ്. ലൂക്ക എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാലും സിയാ ഉൽ ഹക്കും പാടിയതാണ്.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
2: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के सीपी ग्राम्स पोर्टल पर समाधान दीदी.
1: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है. आपको बस अपनी शिकायत को बोलना है. समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है.
2: आज ही www.pjportal.gov.in पर जाएं और अपनी शिकायत दर्ज करें.
1: सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी.
3: ഇത് ദ ഫിലിം സ്റ്റാർ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീതം വിജയൻ പൂഞ്ഞാർ.

0: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഈ ഗാനം സച്ചിൻ ബാലു പാടിയത്. ചിത്രം ആന അലറലോടലറൽ. രചന മനു മഞ്ജിത്. സംഗീതം ഷാൻ റഹ്മാൻ.

0: എന്ന ഗാനപഹാരത്തിൽ കേൾപ്പിച്ചത് 2011 2020 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി ആനന്ദപുരി FM സമയം 10:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ജാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. സന്ദർശനവേളയിൽ ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്

താവളത്തിലേക്കും തിരിച്ചും യാത്രകൾ യാത്രക്കാർ പതിവിലും നേരത്തെ തന്നെ ആസൂത്രണം ചെയ്യണമെന്ന് ഡൽഹി വിമാനത്താവള അധികൃതരുടെ മുന്നറിയിപ്പ്. 45 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് വൈകിട്ട് വരെ അടച്ചിട്ട പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. നിശബ്ദതയല്ല തുറന്നു പറയാൻ തീരുമാനിക്കുന്നതാണ് മാനസികാരോഗ്യത്തിലേക്ക് ആദ്യ ചുവടുവയ്പ്പെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീയുടെ ഭയവും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരാളുടെ നിസ്സഹായതയും ക്രമസമാധാന പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളുലയുന്ന മാനസിക പ്രതിസന്ധി കൂടിയാണെന്ന് ലോക മാനസികാരോഗ്യ ദിനത്തിൽ മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോക മാനസികാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല മാനസികാരോഗ്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. മറ്റന്നാൾ കോഴിക്കോട്ടാണ് മത്സരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 19 വയസ്സിന് താഴെ ആൺകുട്ടികളുടെ BCCA വിനു മംഗ ട്രോഫി ഏകദിന ടൂർണമെന്റിന്റെ കേരള ടീമിലേക്ക് കണ്ണൂരിൽ നിന്ന് സംഗീത് സാഗർ, ഇമ്രാൻ അഷ്റഫ് എന്നിവരെ തെരഞ്ഞെടുത്തു. ലക്നൌവിൽ ഇന്നാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 11 മണിക്ക്.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: അടുത്ത പുത്തൻപാട്ട് അവറാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലേത്. ഗാനം പാടിയവർ വിഷ്ണു കൃഷ്ണൻ, അനില രാജീവ്, രചന അൻവർ അലി, സംഗീതം സനൽ ദേവ്.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
3: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം ഇനി.

ഇനി കേൾപ്പിക്കുന്ന പുത്തൻപാട്ട് കാവാലം ശ്രീകുമാറും പുഷ്പവതിയും പാടിയത്. ചിത്രം അരയനും അമരക്കാരനും. രചന വിൻസെന്റ് കെ പീറ്റർ. സംഗീതം വില്യം ആറാട്ടുകുഴി.

0: പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
0: സമയം 10:30.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,880 രൂപ നിരക്കിലും പവന് 111,040 രൂപ നിരക്കിലും. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം.

0: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ഇനി കേൾപ്പിക്കുന്നത് നജീം അർഷാദും ആര്യ അമ്പാട്ടും പാടിയ ഗാനം ചിത്രം കരിമ്പടം. രചന ആര്യ അമ്പാട്ട്, സംഗീതം അനസ് സൈനുദ്ദീൻ.

0: സമാധാനം. ഇന്നിന്റെ കരുതൽ, 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: Bro, this offer is massive. Total aura. You got a lock-in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale. Neck band mudal sound bar vare free.
3: Ivarada slang search cheythu thalavedanayagunnadinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
4: October 10th Pittapillil Saturday surprise sale. Ella smartphone purchasinum purchase value anusarichu urappaya sammanangal.
5: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
6: ആ പറഞ്ഞത് 100% കറക്റ്റ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
8: ആന്റിക് ചേട്ടനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിന്.

0: ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ഇനി സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനം ചിത്രം ചൂട്ട്. ഗാനമെഴുതിയത് എ കെ രഞ്ജിത്, സംഗീതം സമദ് അമ്മാസ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ.

0: അനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8891765534.
2: ഇനി ഡോസ് എന്ന ചിത്രത്തിൽ സ്വർണ കേസ് പാടിയ ഗാനം രചന റഫിക് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഇന്ന് ഒരു പുത്തൻ പാട്ടുകൂടിയുണ്ട്. ഇത് വിനീത് ശ്രീനിവാസനും ആരതിയും പാടിയത്. ചിത്രം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. ഗാനരചന ചാൾസ് ഡി തോമസ്, സംഗീതം പ്രശാന്ത് മോഹൻ.

0: ഇതുവരെ കേട്ടത് പുത്തൻ പാട്ടുകൾ. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കൌമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, സമഗ്ര വികസനം എന്നിവ മുഖ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്ത്രീ ശിശു വികസന വകുപ്പുകളുടെ ദ്വിദിന ദേശീയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIR മൂലമാണ് LDFിന്റെ ഭരണമാറ്റമുണ്ടായതെന്ന് CPIM പോലും കരുതുന്നില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. UDFിന്റെ വിജയത്തിന് കാരണം ജനവികാരമാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭയുടെ കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി നവംബർ 1 MLA മാർ, നിയമസഭാ സെക്രട്ടറിമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് സ്നേഹസംഗമം നടത്തും. സഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അടുത്ത വർഷം April 27. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12th സംസ്ഥാന സമ്മേളനം ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി വി ഇ അബ്ദുൾ

സാഹിത്യകാരൻ കെ പി രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യുന്ന ക്യാമ്പിൽ കവി പി പി ശ്രീധരനുണ്ണി അധ്യക്ഷനാകും. സിബിഎസ്ഇ സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. 636 പോയിന്റോടെ കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 12 മണിക്ക്.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: നീലകണ്ഠ ശിവന്റെ രചനകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും വന്നിരുന്ന സ്വതസിദ്ധമായ ഗാനശകലങ്ങളായിരുന്നു. തന്റെ ആരാധനമൂർത്തിയോടുള്ള ഭക്തി പലപ്പോഴും ശിവന്റെ കൃതികളിൽ പ്രകടമായിരുന്നു. തിരുനീലകണ്ഠ ദശകം എന്ന സംഗീതരചനയ്ക്ക് ശേഷമാണ് നീലകണ്ഠ ശിവൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നു ചേർന്നത്. അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടുതലും തമിഴ് ശിവസ്തുതികളായിരുന്നു. തെരഞ്ഞെടുത്ത ഏതാനും നീലകണ്ഠ ശിവൻ കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. കമലാ കൈലാസനാഥൻ, സുധാവർമ്മ, പാൽക്കുളങ്ങര അംബികാദേവി, ജി സീതാലക്ഷ്മി, കെ ആർ കേദാരനാഥൻ, ആർ കൃഷ്ണസ്വാമി, എസ് രത്നാകരൻ, ചേർത്തല ഗോപാലൻ നായർ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു.

0: നീലകണ്ഠ ശിവൻ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.
2: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
3: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.

0: ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: ലംഹേ സ്പോൺസേർഡ് പരിപാടി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
9: ഫാം ടു സിറ്റി.
10: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
9: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
11: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496773444.
2: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
3: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സമയം 11 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജൂൺ എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷും ആനി ഏമിയും പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം ഇഫ്തി.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: എം ആർ ടി ഹോം നീഡ്സിൽ ബ്രാസ് മേള,
2: കുക്ക്വെയർസ്, പൂജാർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ, എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ഗർഷോം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനമിനെ കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് രമേശ് നാരായണൻ.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: കൊല്ലത്ത് കൊല്ലൊന്നായി
2: എന്തായാലും കെ കെ ചേട്ടന് വരവ് പൊളിച്ചു.
3: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
4: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
3: 1 ലക്ഷം രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും 1 സ്വർണ്ണമോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുകുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത് കേൾക്കാം. രചന ബിച്ചു തിരുമല, ഇളയരാജയുടെ സംഗീതത്തിൽ.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: Bro, this offer is massive. Total aura. You gotta lock in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale il neckband mudal soundbar vare free aa.
3: Ivarada slang search cheythu thalavedane aagunavinekkal nallathu Pittapillil poi pudhiya smartphone vaangunnathu.
4: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase inum purchase value anusarichu urappaya sammanangal.
5: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
6: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
8: ഇനി കേൾക്കാം ആമി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാ ഘോഷാലും അർണബ് ദത്തയും പാടുക. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

അടുത്ത ഗാനം നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലനും നിത്യമാമനും പാടിയത്. രചന മുരുകൻ കാട്ടാക്കട. സംഗീതം നൽകിയത് രഞ്ജിൻ രാജ്.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഡൽഹിയിലെത്തുന്ന പ്രതിഷേധക്കാരെ തടയാൻ ഏകോപന പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. കോക്രോച്ച് ജനതാ പാർട്ടി അനുയായികൾ അനുമതിയില്ലാതെ ഡൽഹിയിൽ കടക്കാൻ ശ്രമിക്കുന്നത് ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച

വിപുലീകരിക്കുന്നതും സഹകരണം ശക്തിപ്പെടുത്തുന്നതും കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജോധ്പൂരിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തരംഗ് ശക്തി 2026 പരിപാടിയിൽ പങ്കെടുക്കും. മറ്റന്നാൾ വരെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിലാണ് പരിപാടി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരത്തിനെത്തിയ പിണറായി വിജയൻ ഉൾപ്പെടെ സിപിഐഎം നേതാക്കളെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നേതാക്കളായ കെ എൻ ബാലഗോപാൽ, ജോൺ ബ്രിട്ടാസ് എംപി എന്നിവർക്കൊപ്പമാണ് പിണറായി വിജയനെയും കസ്റ്റഡിയിലെടുത്തത്. നിയമസഭയുടെ കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി നവംബർ 1 എംഎൽഎമാർ, നിയമസഭാ സെക്രട്ടറിമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് സ്നേഹസംഗമം നടത്തും. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ തുടക്കമാണ് നവംബർ 1 സ്നേഹസംഗമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കാരണമാണ് സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായതെന്ന് സിപിഐഎം പോലും കരുതുന്നില്ല.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആസ്വദിക്കാം നവമാധുരി. നവമാധുരിയിൽ ഇന്നാദ്യം നരിവേട്ട എന്ന ചിത്രത്തിനുവേണ്ടി സിദ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: കൊല്ലത്ത് കൊല്ലമായി
3: എന്തായാലും കെ കെ ചേട്ടന്റെ വരവ് പൊടിച്ചു.
4: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
5: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആൻഡ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
4: 1 ലക്ഷം രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
5: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
6: മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.

നവമാധുരയിൽ എനിക്ക് കേൾക്കാം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം രചനയിൽ വേടൻ പാടിയത്. സംഗീതം സുഷിൻ ശ്യാം.

നവമാധുരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ അമൃത് രാംനാഥ്, സിന്ധുര ജിഷ്ണു എന്നിവർ പാടിയത്. രചന ബോംബെ ജയശ്രീ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൌണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൌകര്യത്തോടെയും പാക്കിംഗ് സൌകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.

പ്രേമലു എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ കപിലൻ, ശക്തിശ്രീ ഗോപാലൻ, വിഷ്ണു വിജയ് എന്നിവർ പാടിയത് കേൾക്കാം. രചന സുഹൈൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നവമാധുരിയിൽ ഇനി കേൾക്കാം തുടരും എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ഗോകുൽ ഗോപകുമാറും പാടിയ ഗാനം. രചന BK ഹരിനാരായണൻ, സംഗീതം JX ബിജോയ്.

നവമാധുരിയിൽ ഇനി കേൾക്കാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിനുവേണ്ടി സ്വന്തം രചനയിൽ സേബ ടോമി പാടിയത്. സംഗീതം ജേക്സ് ബിജോയ്.

0: ഇതുവരെ കേട്ടത് നവമാധുരി.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം ആണിത്. ലോകാരോഗ്യ സംഘടനയുടെയും വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ പ്രമേയം ഓരോ വ്യക്തിയുടെയും ജീവിതാനുഭവങ്ങൾ കേൾക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതാനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റത്തിനായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ്, റിയൽ വോയിസസ് റിയൽ ചേഞ്ച്. വളരെ ലളിതമായി തോന്നുന്ന എന്നാൽ ഏറെ ആഴമുള്ള ഒരു സന്ദേശമാണ് ഈ പ്രമേയം നമ്മോട് പങ്കുവയ്ക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറുപടി പറയാനോ ഉപദേശം നൽകാനോ വേണ്ടി മാത്രം കേൾക്കുകയല്ല, തിരുത്താനോ വിധിക്കാനോ രോഗനിർണയം നടത്താനോ വേണ്ടി മാത്രം കേൾക്കുകയല്ല, മറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേൾക്കേണ്ടത്. ഓരോ വ്യക്തിക്കും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാനുണ്ടാകും. ചില കഥകൾ തുറന്നു പറയപ്പെടുന്നു, ചിലത് വിശ്വസ്തരായ സുഹൃത്തുക്കളുമായി മാത്രം പങ്കുവയ്ക്കപ്പെടുന്നു. എന്നാൽ മറ്റു ചിലതാകട്ടെ ഒരു പുഞ്ചിരിക്കുള്ളിലോ പഠന തൊഴിൽ മേഖലകളിലെ തിരക്കുകൾക്കിടയിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായിരിക്കുന്നു എന്ന വാക്കുകൾക്കുള്ളിലോ ഒളിപ്പിക്കപ്പെടുന്നു. ഓരോ കഥയ്ക്ക് പിന്നിലും തങ്ങളെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ജീവിതാനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം. ഒരു സാഹചര്യം നാം നേരിട്ട് അനുഭവിച്ചറിയുന്നതിലൂടെ ലഭിക്കുന്ന

അറിവാണല്ലോ ജീവിതാനുഭവം. ഉദാഹരണത്തിന് വിഷാദരോഗം, അതായത് ഡിപ്രഷൻ അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് അതിനെക്കുറിച്ച് നാം പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ ചിലത് അറിയുവാനും പറയുവാനും സാധിക്കും. അതുപോലെ തന്നെ ഉത്കണ്ഠയിലൂടെ, ആങ്സൈറ്റിയിലൂടെ കടന്നുപോയ ഒരാൾക്ക് അതിനൊപ്പം ഉണ്ടാകാവുന്ന ഭയം, അനിശ്ചിതത്വം, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. ഇതുപോലെ തന്നെ മറ്റ് മാനസികാരോഗ്യ വെല്ലുവിളികൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾക്ക് സ്വന്തം ജീവിതയാത്രയിലൂടെ രൂപപ്പെട്ട അറിവുകൾ ഉണ്ടാകും. ഈ അറിവുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അറിവിന് വിദഗ്ധരുടെയും ഗവേഷകരുടെയും ശാസ്ത്രീയ പഠനങ്ങളുടെയും വലിയ സംഭാവനയുണ്ട്. എന്നാൽ അതിനൊപ്പം മറ്റൊരു ശബ്ദം കൂടി നാം കേൾക്കേണ്ടതുണ്ട്, അത്തരം അവസ്ഥകളിലൂടെ നേരിട്ട് കടന്നുപോയവരുടെ ശബ്ദം. ശാസ്ത്രീയ അറിവിനൊപ്പം ജീവിതാനുഭവങ്ങളെയും ചേർത്ത് നിർത്തുമ്പോഴാണ് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് കൂടുതൽ സമഗ്രവും മാനുഷികവുമാകുന്നത്. ജീവിത അനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റത്തിനായി എന്നതാണല്ലോ ഈ വർഷത്തെ പ്രമേയം. ഇവിടെ യഥാർത്ഥ ശബ്ദങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാം. മാനസികാരോഗ്യം എന്നത് കേവലം ഒരു ആശയം മാത്രമല്ല, അത് യഥാർത്ഥ മനുഷ്യനെക്കുറിച്ചുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു വ്യക്തി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ വെറുതെ ഒരു കഥ പറയുകയല്ല ചെയ്യുന്നത്. തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ മാനസികാരോഗ്യം ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് സമൂഹത്തിന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, മാനസിക സമ്മർദ്ദം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വിദ്യാർത്ഥിയും മറ്റുള്ളവരെ പരിചരിക്കുന്നതിനിടയിൽ സ്വന്തം പ്രയാസങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു രക്ഷിതാവും ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ചെവികൾക്കൊപ്പം നമ്മുടെ മനസ്സും തുറന്നിരിക്കണം. കേൾക്കുന്നതിൽ ബഹുമാനമുണ്ടാകണം. രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടാകണം. ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ മാനിക്കണം. അവരുടെ അനുഭവങ്ങൾ ഒരിക്കലും അവരെ മുദ്രകുത്താനോ വിധിക്കാനോ അപമാനിക്കാനോ ഉള്ള കാരണമാകരുത്. കേൾക്കുന്നത് പ്രധാനമാണ്. എന്നാൽ കേൾക്കുന്നത് മാത്രം പോരാ. ഒരാൾ തന്റെ പ്രയാസങ്ങൾ പങ്കുവച്ചിട്ടും ഒന്നും മാറുന്നില്ലെങ്കിൽ അവരുടെ ശബ്ദം ഉപരിപ്ലവമായി മാത്രമേ കേൾക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് അർത്ഥം. ജീവിത അനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റത്തിനായി. നമ്മുടെ വിഷയത്തിന്റെ രണ്ടാം ഭാഗം യഥാർത്ഥ ശബ്ദങ്ങളിൽ നിന്ന് യഥാർത്ഥ മാറ്റത്തിലേക്ക് എന്നതാണ്. യഥാർത്ഥ മാറ്റം എന്നാൽ കേട്ട കാര്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് മടി കൂടാതെ സഹായം തേടാൻ കഴിയുന്ന സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കുക, തൊഴിലിടങ്ങളിൽ മാനസിക ക്ഷേമത്തെ ഗൗരവമായി കാണുകയും വിവേചന ഭയമില്ലാതെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക, ആരോഗ്യമേഖലയിൽ ശാരീരിക രോഗമുള്ളവർക്ക് നൽകുന്ന അതേ അന്തസ്സോടെയും ബഹുമാനത്തോടെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയും പരിഗണിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നേരിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നുപോയവരുടെ അഭിപ്രായങ്ങൾ അർത്ഥവത്തായ രീതിയിൽ കേട്ടറിഞ്ഞ് അവരെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സേവനങ്ങളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്നതിൽ ഇവരും പങ്കുചേരണം. നിലവിൽ ഇന്ത്യയിലുള്ള മാനസികാരോഗ്യ പരിപാലന നിയമം, മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017, മാനസിക രോഗമുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കും പങ്കാളിത്തത്തിനും പ്രാധാന്യം നൽകുന്ന പുരോഗമനപരമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം നമുക്ക് പ്രായോഗികമായ ചില ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. ആദ്യമായി, ഒരു വ്യക്തി മാനസികാരോഗ്യ ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അവരെ മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ വിധിക്കാതെ ഇരിക്കുക. ആവശ്യമായ സാഹചര്യങ്ങളിൽ ഉചിതമായ സഹായം തേടാൻ അവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. മാനസികാരോഗ്യം, സാധാരണയായി കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ, വിദഗ്ധ സഹായം ലഭിക്കാനുള്ള വഴികൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നും പല തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ശരീരത്തിന് അസുഖം വന്നാൽ ഡോക്ടറെ കാണുന്നത് സ്വാഭാവികമായി കാണുന്ന നമ്മൾ മനസ്സിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ സഹായം തേടുന്നതിൽ പലപ്പോഴും മടിക്കുന്നു. ആളുകൾ എന്ത് വിചാരിക്കും? എന്നെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി കരുതുമോ? ഞാൻ ദുർബലനാണ് എന്ന് കരുതുമോ? എന്നൊക്കെയുള്ള ചിന്തകൾ പലരെയും സഹായം തേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും.
മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഇത്തരം തെറ്റിദ്ധാരണകൾ

0: തിരുത്തപ്പെടേണ്ടതാണ്. അതോടൊപ്പം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെടുത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തുകയും വേണം. സഹായം തേടുന്നതിന് ആളുകൾക്ക് മുന്നിലുള്ള ഒരു തടസ്സമായി ഈ ഒറ്റപ്പെടുത്തൽ മാറിയേക്കാം. പ്രയാസം അനുഭവിക്കുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവർക്ക് ചികിത്സാ സഹായങ്ങൾ ലഭിക്കാൻ ആവശ്യമായ വിവരങ്ങൾ നൽകുകയും അവരോട് അനുകമ്പയോടെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കി മുന്നോട്ടു പോകുന്നതിന് നാം അവരെ സഹായിക്കുന്നു. ചിലപ്പോൾ ഒരാൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഉപദേശങ്ങളല്ല, മറിച്ച് അവരെ മനസ്സിലാക്കി ഒന്ന് കേൾക്കാൻ തയ്യാറുള്ള ഒരാളെയാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൽ നിശബ്ദതയ്ക്ക് പിന്നിലെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന, പലപ്പോഴും കേൾക്കപ്പെടാതെയും കാണപ്പെടാതെയും പോകുന്ന മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കേൾക്കപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്ന ഈ വർഷത്തെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹാനുഭൂതിയോടെ ഒരാളെ കേൾക്കുന്നത് പോലും ഒരു ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും എന്നതാണ്. മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ വ്യക്തിയും കേൾക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും കരുതലോടെ ചേർത്ത് പിടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സേവനങ്ങളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുമ്പോൾ അവരുടെ വിലയേറിയ ജീവിതാനുഭവങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ്.
1: ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അഞ്ജു മാത്യു.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആറ് സുന്ദരികളുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും കല്യാണി മേനോനും പാടിയത്. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ പൂനമല്ലി വടപളനി മെട്രോ റെയിൽപാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. UAE ഷാർജയിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ദേശീയ തപാൽ ദിനം. രാജ്യത്തെ തപാൽ സേവനങ്ങളുടെ പ്രാധാന്യവും തപാൽ ജീവനക്കാരുടെ സേവനങ്ങളും ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത്. ഇടുക്കിയിലെ മലയോര മേഖലയിൽ വിനോദസഞ്ചാരത്തിന് പുതിയ മുഖം നൽകാൻ സമഗ്ര വികസന പദ്ധതികൾക്ക് തുടക്കമാകുന്നു. രാജാക്കാട്, സേനാപതി, രാജകുമാരി, ശാന്തംപാറ, ഉടുമ്പൻചോല പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഏകീകൃത ടൂറിസം ഹബ്ബ് രൂപീകരിക്കാനാണ് നീക്കം. പാലക്കാട് ജില്ലയിൽ 2ാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. കൊയ്ത്ത് 50% ത്തിലധികം പൂർത്തിയായ പാടശേഖരങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ നെല്ലെടുക്കുന്നത്. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയിൽ താൽപര്യവും വളർത്തിയെടുക്കുന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കതിര് പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിലും തുടക്കമായി. സംസ്ഥാനത്തെ 500 സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. മംഗലൂരുവിൽ 1.5 കോടിയോളം രൂപ വിലമതിക്കുന്ന 1 കിലോ 796 ഗ്രാം MDMA മലയാളി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കാസർഗോഡ് മംഗൽപാടി സ്വദേശി അബ്ദുൾ ഹഫീൽ, മംഗലൂരു സ്വദേശികളായ സിയ ഉൾഹഖ്, അൽതാഫ് എന്നിവരാണ് പിടിയിലായത്. 19 വയസ്സിന് താഴെ ആൺകുട്ടികളുടെ BCCI വിനു മംഗ ട്രോഫി ഏകദിന ടൂർണമെന്റിന്റെ കേരള ടീമിലേക്ക് കണ്ണൂരിൽ നിന്ന് സംഗീത് സാഗർ, ഇമ്രാൻ അഷ്റഫ് എന്നിവരെ തെരഞ്ഞെടുത്തു. ലക്നൌവിൽ ഇന്നാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 2 മണിക്ക്.

0305 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയക്കുക. വാട്സ്ആപ്പ് സന്ദേശത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനം, ചിത്രത്തിന്റെ പേര്, അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം എന്നിവ ഉണ്ടായിരിക്കണം. 2 മണിവരെയാണ് ഈ പരിപാടിയുടെ സമയം. വാട്സ്ആപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉള്ളത് സുപർണ ശ്രീധർ. നമുക്ക് ആരംഭിക്കാം ഈണപ്പൂക്കൂട. ഈണപ്പൂക്കൂടയിലേക്ക് ആദ്യ വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും വിദ്യയാണ്. ആവശ്യപ്പെട്ട ഗാനം നോവൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന വിജയൻ ഈസ്റ്റ് കോസ്റ്റ്, സംഗീതം എം ജയചന്ദ്രൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് ബാലരാമപുരത്തു നിന്നും കീർത്തിയാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നു പ്ലസ് ടു എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്വേതയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം മനു രമേശൻ.

നെയ്യാറ്റിൻകര ആലംപൊറ്റയിൽ നിന്നും സന്ധ്യാ സുധീഷ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി കേൾപ്പിക്കുന്നത്. ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയതാണ്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ഈണപ്പൂക്കുടയിൽ അടുത്തതൊരു പിറന്നാൾ സന്ദേശമാണ് ദയച്ചിരിക്കുന്നത് മരുതൂരിൽ നിന്നും ജയപ്രകാശ്. എന്റെ മകൾ ദേവുവിന് ഇന്ന് പിറന്നാൾ, ആശംസകൾ ആകാശവാണിയിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഷുക്കണി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൌധരി.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
2: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ

0: ഫിസിയോതെറാപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9499673444.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ദേവ് ജ്യോതി മിശ്ര. ഈ ഗാനം കേൾക്കാനായി വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് മഞ്ചാടിമൂട് നിന്നും മഞ്ജു ഗോപൻ.

ഈണപ്പൂക്കൂടയിലെ അടുത്ത സന്ദേശം. എന്റെ പേര് ബിബിൻ ഡി ബിജു. ഞാൻ കൊല്ലം ജില്ലയിലെ കടക്കൽ നിന്നും സന്ദേശം അയക്കുന്നു. ഇപ്പോൾ ദുബായിലാണ്. കേൾക്കാൻ ആഗ്രഹമുള്ളത് ഓമന എന്ന ചിത്രത്തിലെ പള്ളിമണികളും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നാട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അനിയനും വേണ്ടി സമർപ്പിക്കുന്നു. ഈ ഗാനം കേൾക്കാം. ഓമന എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൌകര്യത്തോടെയും പാക്കിംഗ് സൌകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: രാമേട്ടാ, 100 ഗ്രാം പേട തരൂ.
3: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
2: അയ്യോ, അതെന്താ?
3: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
2: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
4: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
2: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
5: അത് കൊടുത്തേക്ക്.
6: RBI പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
8: ഒരു നോക്കു കാണാൻ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന ചുണക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ഈ ഗാനം കേൾക്കാനായി വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് മരുതൻകുഴിയിൽ നിന്നും അജേഷ്, സജേഷ് എന്നീ ശ്രോതാക്കൾ.

ഈണപ്പൂക്കുടയിൽ അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് കാട്ടാക്കടയിൽ നിന്നും ജ്യോതി സുരേഷാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നു തേനും വയമ്പും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
1: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के सीपी ग्राम्स पोर्टल पर समाधान दीदी।
0: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है। आपको बस अपनी शिकायत को बोलना है। समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है।
1: आज ही www.pjportal.gov.in पर जाएं और अपनी शिकायत दर्ज करें।
0: सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी।
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
4: ഈണപ്പൂക്കൂടിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നേമത്ത് നിന്നും ഗീതാലക്ഷ്മിയാണ്. അയൽവാസി നസ്രയുടെ 11 പിറന്നാളിന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

ഇന്നത്തെ ഈണപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അർത്ഥം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനം കേൾക്കാനായി സന്ദേശം അയച്ചിരിക്കുന്നത് നെടുമങ്ങാട് നിന്നും പുഷ്കല ഹരീന്ദ്രൻ.

ഈണപ്പൂക്കൂടയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സഭാസമ്മേളനം ഈ മാസം 29-ന് അവസാനിക്കും. ജമ്മുകശ്മീരിനെക്കുറിച്ച് നുണകളും അസത്യങ്ങളും പ്രചരിപ്പിച്ചതിന് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭായോഗത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചു. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും വേർപെടുത്താനാവാത്തതുമായ ഭാഗമാണെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഇന്ത്യ യോഗത്തിൽ വ്യക്തമാക്കി. ബാലാകോട്ട് വ്യോമാക്രമണത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന തരത്തിൽ പ്രചരിക്കപ്പെടുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് തള്ളി. ഓപ്പറേഷനെ വളച്ചൊടിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിൽ ആക്ഷേപം ഉന്നയിക്കാനും പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. CBSE സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. 636 പോയിന്റോടെ കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും റോഷി സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കലോത്സവ കലാമത്സരങ്ങൾക്ക് തുടക്കമായി. MA റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇൻഡോറിൽ 3-ാം 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ വൈകിട്ട് വെസ്റ്റിൻഡീസിനെ നേരിടും. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 5 മണിക്ക്.

0: നേർമൊഴി.
1: ശ്രോതാക്കളെ, അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥന്റെ സിനിമാ വിശേഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞയാഴ്ച കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
2: നമ്മൾ കുറേ സിനിമകൾ ചർച്ച ചെയ്തു. എന്താണ് ജെ ജെ ഹേ പോലുള്ള, അല്ലെങ്കിൽ പൊന്മാൻ പോലുള്ള സിനിമയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു മാസ് എന്റർടൈനർ പോലുള്ള ഒരു ഖലീഫ പോലുള്ള ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച ഒരു സംവിധായകന്റെ അത്രയും വലിയ ക്യാൻവാസിലേക്കൊക്കെ വരുമ്പോൾ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്?
3: വ്യത്യാസം ബേസിക്കലി ഇതെല്ലാം സെയിം തന്നെയാണ്. ഇതിന്റെ പ്രോസസ്സുകളൊക്കെ സെയിം ആണ്. പിന്നെ ഇതിന്റെ

0: ഷൂട്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ അറിയാലോ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളടുത്ത് സംസാരിക്കൂ എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി നമ്മളെ കാര്യമായിട്ട് സംസാരിക്കുകയും നമ്മുടെ പ്രോസസ്സുകളെ പറ്റി സംസാരിക്കുകയും പുള്ളിയുടെ ആക്ടിങ്ങിനെ പറ്റി സംസാരിക്കുകയും സിനിമകളെ പറ്റി, പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ. പുള്ളി എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്നത് സിനിമയെ പറ്റിയാണ്. നമ്മളൊരു 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാനും സഞ്ജുവും പൃഥ്വിരാജും എല്ലാം കൂടെ ഒരിടത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2.5 മണിക്കൂർ സംസാരിച്ച സിനിമയെ പറ്റി മാത്രമാണ്, വേറെ ഒന്നിനെ പറ്റി സംസാരിച്ചില്ല. അപ്പം തന്നെ നമുക്കറിയാം പുള്ളി എത്രത്തോളം പാഷനേറ്റ് ആണ് സിനിമ എന്നുള്ള കലാരൂപത്തോടെ എന്നുള്ളത് കൂടുതൽ അറിയാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, കാരണം നമ്മളെയും പുള്ളി റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, സന്തോഷമാണ്.
1: താങ്കൾ തമാശയായി ചില ഇന്റർവ്യൂവിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട്, അജു വർഗീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെബ് സീരീസ് ചെയ്തിരിക്കുന്ന ഒരാൾ.
0: ഇപ്പൊ അത് മാറി കേട്ടോ, ഇപ്പൊ അത് മാറി. അത് ആ സമയത്ത് അങ്ങനെയായിരുന്നു തോന്നുന്നു, കാരണം കുറെ ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമുക്ക് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വെബ് സീരീസുകൾ കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇപ്പൊ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, OTTയിൽ ഈ വെബ് സീരീസുകൾ വരുന്നത് അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സന്തോഷമുള്ള കാര്യം. കാരണം എന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഒരു ക്യാരക്ടർ ഈ പറയുന്ന പോലെ ജിജി എന്നുള്ള ക്യാരക്ടർ,
1: ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കോൺട്രാക്ടർ ജിജി, ഈ SHO ദയാനന്ദനെ പോലെ കോൺട്രാക്ടർ ജിജിയും മറ്റേ ആളെ പറ്റിക്കുമോ
0: പറ്റിക്കുമോ
1: എന്ന് ഒരു പേടിയൊക്കെ ഉണ്ടാവുകയും പിന്നീട് അതിനൊരു വേറൊരു റിവീലിംഗ് ആണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ് കാണാത്തവരെ പറയുന്നില്ല കോൺട്രാക്ടർ ജിജിയെ കുറിച്ച്.
0: കോൺട്രാക്ടർ ജിജിയും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഞാൻ ഈ ക്യാരക്ടറുകളെയൊക്കെ കണക്ട് ചെയ്യുന്നത് പഴയ 90s സിനിമകളിൽ നമ്മളെ ജഗദീഷ് ചേട്ടൻ ചെയ്ത അല്ലെങ്കിൽ അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു ശ്രേണിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്കത് മനസ്സിൽ ഞാൻ മനസ്സിലെടുത്തത്. അപ്പൊ ജിജി എന്നുള്ള ക്യാരക്ടർ നമുക്ക് ദൂരെ നോക്കുമ്പോൾ ആ ഇവൻ പറ്റിക്കും, ഇവൻ കള്ളനാണ് എന്ന് തോന്നും.
1: അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പൊലിപ്പിച്ച്
0: പറയുന്നത്. ഇല്ല ഞാൻ ഇത് ചേട്ടാ ഇവിടെ ഒരു ചെറിയൊരു പ്രതിമ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റാച്ചു വെച്ചുതരാന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടർ പറ്റിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ആ ഇത്രയും ഇറങ്ങി ഇത്രയും കാലമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയും ഒരു കാലം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തുമ്പോഴും നമുക്ക് മനസ്സിലാവും അവ അങ്ങനെയല്ല, അവൻ ഈ പറയുന്നതല്ല, അവനെ വർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്, അവ അങ്ങനെ പറ്റിക്കുന്ന ഒരു തന്നെ അല്ല എന്ന് പറഞ്ഞാൽ അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചുള്ള ഒരു ഡയലോഗിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ക്യാരക്ടറിന് അങ്ങനെ ഷെയ്ഡ് ഉള്ളതും ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ ഒരു ഒറ്റ സീനിൽ മാത്രമാണ് അവൻ ഇമോഷണൽ ആവുന്നത്, അതിലൂടെ ആൾക്കാരിലേക്ക് അത് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പിന്നെ ആൾക്കാർ ജിജിയെ കാണുന്ന വേറെ രീതിയിലാണ്, അവൻ കൂടെ നിൽക്കുന്ന ഒരു തന്നെയാണ്, അവൻ എല്ലാത്തിനും നിൽക്കുന്ന ഒരു തന്നെ. അപ്പൊ അത് സന്തോഷമുള്ള ഒരു സംഭവമാണ്.
1: നിലിൻ സാന്ദ്ര ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫീച്ചർ ഫിലിമിന്, ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമിന് തിരക്കഥ എഴുതുന്ന സിനിമ മെഡിക്കൽ മിറാക്കിൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തും താങ്കളുടെ സാന്നിധ്യമാണ്. ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ കൂടെ താങ്കൾ ജോലി ചെയ്യാണ്, എനിക്ക് തോന്നുന്നു സിനിമയിൽ ആദ്യമായിട്ടാണ്. ജോഷേട്ടൻ ഡെബ്യൂ ഡയറക്ടർ ആണെന്നെങ്കിലും അദ്ദേഹത്തിന് ഡെബ്യൂ ഡയറക്ടർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതൊരു എനിക്ക് തോന്നുന്നു കാലത്തിന് മുന്നേ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അത് പറയുന്നത്, കാലം കടന്നുള്ള ഒരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത് തോന്നുന്നു.
0: അല്ല ഡെബ്യൂ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞ ജിതിൻ ഐസക് തോമസ് അവൻ ഡെബ്യൂ ചെയ്തതാണ്. പിന്നെ ഇപ്പം ചെയ്ത PC-35 സബാസി സബാൻചാട്ടനും ഡെബ്യൂ സിനിമയാണ്. പിന്നെ ഇതും ഷ്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഷ്യാമിൻ ഭയങ്കര അവൻ എന്താ വേണ്ടതെന്ന് അവൻ കൃത്യമായിട്ട് അറിയാം. അപ്പം അവൻ അത് തന്നെയാണ് എടുക്കുന്നത്, അവൻ കൺവീൻസ്ഡ് ആണ്. പിന്നെ അവർ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്, കാരണം രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്, ആ സമയത്തായിട്ടില്ല. എന്നാലും ഇപ്പം അതിൻ്റെതായിട്ടുള്ളൊരു അവർ തമ്മിലുള്ളൊരു ഒരു ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം അവരെന്താ ചിന്തിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. അവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പേരിൽ, ക്രിയേറ്റീവായിട്ടുള്ള. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്നെ ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്, ഇതാണ് ഈ കഥയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്, അത് വെച്ചിട്ടാണ് ആ കഥ എങ്ങോട്ട് പോകാനുള്ള തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആക്ടർ എന്ന് പറയുന്നത് ഷറഫുദ്ദീനൊക്കെയാണ്. ഷറഫുദ്ദീനോട് ഞാൻ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, 70-44 വൈറ്റ് ഓൾട്ടോ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കതൊരു പേഴ്സണൽ ഒരു സംഭവമാണ്. ഞാനും ഷറഫുദ്ദീനും കൂടെ ഉള്ള ഒരു സീനുണ്ട് അതിന്റെ അകത്ത്, ഏറ്റവും അവസാനം വരുന്ന സീൻ. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പുള്ളി തന്നെയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞെടാ ഇങ്ങനെയൊക്കെ ചെയ് നോക്കെന്നൊക്കെ പറഞ്ഞതും. ഇതേപോലെ ഈ രണ്ട് വേരിയേഷൻ ഉള്ള ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്, ഇപ്പം കുറച്ച് തകർന്നിരിക്കുന്ന ക്യാരക്ടറാണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എനിക്ക് എന്തുകൊണ്ടോ എന്റെ അടുത്തേക്ക് വരുന്നതൊന്നും റിപ്പീറ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല, ക്യാരക്ടേഴ്സ് ഒന്നും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് എന്ത് ഭാഗ്യം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പം പൊന്മാനിലെ ബ്രൂണോയും ഇത്തിരി നേരത്തിലെ ചഞ്ചലിനെ എടുത്തു നോക്കിയാൽ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടറുകൾ എന്തുകൊണ്ടോ എന്നെ വരുന്നിട്ടുണ്ട് ഇതുവരെ. അല്ലെങ്കിൽ ഇപ്പം വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടറുകൾ മാത്രം ചെയ്യുന്ന ഒരു ആക്ടർ, അല്ലെങ്കിൽ കോമഡി മാത്രം ചെയ്യുന്ന, അങ്ങനെ എന്നെ ഇതുവരെ ആരും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്.
1: ഈ 70-44 വൈറ്റ് ഓൾട്ടോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞതുപോലെ പൊതുവേ എല്ലാ ആൾക്കാരും ഡയലോഗാണ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമെന്ന് വിചാരിക്കുന്നത്. താങ്കൾക്ക് അതിൻ്റെ അത് ഡയലോഗുകൾ ഇല്ല. പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് ചെയ്യും വേണം. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വർക്ക്, സ്വന്തമായിട്ട് വർക്ക് ചെയ്തത്?
0: എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ വിളിച്ചു പറയുമ്പോഴത്തേക്കും സന്നാസർ

0: ആദ്യം പറഞ്ഞത് ഇതിൽ ഡയലോഗ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ചെറിയ ക്യാരക്ടർ ആയിരിക്കുമല്ലേ ഇപ്പൊ ഒന്നും. അപ്പൊ അങ്ങനെയല്ല, സിനിമ മൊത്തം ഉണ്ട് പക്ഷെ ഡയലോഗ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത്, ഇത് എന്ത് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് പല സിനിമകളിലും, ഇപ്പം പഴയ സിനിമ, ഇപ്പൊ വീണ്ടും പഴയ സിനിമകളിലോട്ട് തന്നെ പറയുകയാണ്, നമ്മൾ ഹരിശ്രീ അശോകൻ ചേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ സി ഡി മൂസയില് ഇവരാദ്യമായിട്ട് നമ്മള് ക്യാപ്റ്റൻ രാജുവിനെ കാണാൻ പോകുന്ന സീൻ, അതിൽ പുള്ളിക്ക് ഡയലോഗ് ഇല്ല. പക്ഷെ പുള്ളി, നമ്മളെ ഫോക്കസ് പുള്ളിയിലോട്ടും പോകും. ഈ ഡയലോഗുകൾ അവിടെ നടക്കുമ്പോഴും അവിടെ നിന്ന് മറ്റേ തോക്കിംഗ് കോഴിലൂടെ പുക വരുന്നുണ്ട്. അപ്പൊ പുള്ളി തോക്കിലെ അവസാനം ഇത് മെനക്കെട്ടിട്ട് അവസാനം ഒരു തുണി കെട്ടി കെട്ടി വെക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡയലോഗ് ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു ആക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. കാരണം രണ്ടുപേരും ഇന്ന് സംസാരിക്കുകയാണ്, നമ്മൾ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റൂല, സ്ക്രീനിൽ വെറുതെ നിൽക്കാനും അറിയണം, അതാണ് വേറൊരു കാര്യം. അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പണ്ടോട്ട് ഇങ്ങനെ നോക്കി വരായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ മനസ്സിലാവാച്ചിട്ട് ചെയ്തു നോക്കിയതാണ്. പക്ഷെ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു കോമഡി കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. കാരണം ഇവരെല്ലാം ഫോക്കസ് ചെയ്ത ഡയലോഗ്സിലാണ്, ഞാൻ ബാക്കിൽ നിൽപ്പുണ്ടല്ലോ. എഡിറ്റിംഗ് സമയത്താണ് സെന്നർ സാർ വിളിച്ചത്, എടാ നീ എന്തൊക്കെയാണ് അതിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സാർ മോശമാ, ഇല്ലടാ കൊള്ളാം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയോണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ നിന്നുപോയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അത് എന്തോ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നി, അങ്ങനെ ചെയ്തു. പിന്നെ ആ ഒരു സിനിമ ഭയങ്കര രസമായിരുന്നു. അത് സെന്നർ സാറിന്റെ മാത്രം തലയിൽ ഉണ്ടാവുന്ന കുറെ കൺസെപ്റ്റുകളാണ്, വല്ലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒ ടി ടിയിലും ഇല്ല, ആർക്കും കാണാനും പറ്റുന്നില്ല. കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അത് കാണണമെന്ന്, നിവൃത്തിയില്ല.
1: കൂടുതൽ ആൾക്കാരിലേക്ക് ഷോർട്ട് ഫിലിമുകൾ, വെബ് സീരീസ്, നാടകം, ഇപ്പോ സ്വപ്നം പോലെ വലിയ ക്യാൻവാസിന്റെ ഭാഗമായി വളരെ കാലമായി നിൽക്കുന്നു. ആ ഒരു ജേണിയെ റോഷൻ ആൻഡ്രൂസിന്റെ കയ്യിൽ നിന്ന്, യു ആർ എ ഗുഡ് ആക്ടർ, പക്ഷേ ഈ സിനിമയിൽ നിങ്ങൾക്ക് റോളില്ല, എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം എന്ന് പറഞ്ഞ ആ കേട്ട ആനന്ദ് എങ്ങനെയാണ് കാണുന്നത്?
0: ഓഡിഷൻ വിളിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു മോണാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മോണാക്ട് ചെയ്ത് അതിന് സെക്കൻഡ് പ്രൈസ് വന്നിട്ട്. അപ്പൊ അതിന് വീഡിയോ തരുമായിരുന്നു അവർ. അപ്പൊ ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നെ വിളിച്ച്, പുള്ളിക്ക് എന്നെ എന്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നീ വാ ഓഡിഷന് വാ എന്ന് പറഞ്ഞ് പുള്ളി, ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു വാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടർ എന്തിന്, ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ എന്ന് എനിക്കറിയില്ല. അത് അവിടെ ചെന്ന് അപ്പൊ ഞാൻ എന്റെ ഊഴത്തിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ വൈറ്റ് ഫോർട്ടിലായിരുന്നു കൊച്ചിയിൽ. അപ്പൊ ഞാൻ മേളിൽ പോയി. അപ്പൊ അവിടെ ഓഡിഷന് വേണ്ടി ഞാൻ തയ്യാറായി ആ റൂമിലോട്ട് കയറി. അപ്പൊ അവിടെ റോഷൻ സാർ ഇരിപ്പുണ്ട്, വേറെ കുറച്ചുപേരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോൾ തന്നെ റോഷൻ സാർ പറഞ്ഞു, ആനന്ദ് ഇത് നിങ്ങൾക്ക് പറ്റിയ റോളല്ല. അതില് ഈ മുംബൈ പോലീസിൽ അവസാനം പൃഥ്വിരാജിന്റെ ഗേ പാർട്ട്ണറായിട്ട് വരുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഓഡിഷനായിരുന്നു. ഞാൻ ആ സമയത്ത് ഭയങ്കര എല്ലും തോലായിട്ട് ഈ പല്ലിയെ പോലിരുന്ന സമയമാണ്. അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് പറ്റിയ റോളല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ ഇത്ര ട്രിവാൻഡ്രത്ത് എന്ന് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ, എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും, ഞാൻ ഇത്രയും ദൂരം വന്നില്ല, വെറുതെ പോകുന്നില്ല, എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു സാധനം ചെയ്തു, ഞാൻ മോണോക്ടറായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം ചെയ്തു. പുള്ളി വേറൊരു വിഷയം തന്നു, അത് ചെയ്തു, പിന്നെ ഒരു വിഷയം തന്നു, അത് ചെയ്തു. എന്നിട്ടാണ് ഈ ഡയലോഗ് പറഞ്ഞത്, അതെ നിങ്ങൾ നല്ല നടനാണ് പക്ഷെ നമുക്ക് ഇതിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. പക്ഷെ ആ ഡയലോഗ് പുള്ളി നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. ഒരു സിനിമാക്കാരന്റെ വായിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട്
1: മികച്ച
0: ടെക്നീഷ്യന്മാരിൽ ഒരാളായ റോഷൻ ആൻഡ്രൂസ് സാറിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം. ഞാൻ കരഞ്ഞുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങിയത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ അടുത്തിരിപ്പുണ്ട്. അപ്പൊ അവൻ ചോദിച്ചു, എന്താ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു, എന്തെങ്കിലും മഴ കുറഞ്ഞാന്ന് ചോദിച്ചു. പറഞ്ഞു അതൊന്നും അല്ല, ഇത് വേറെ കരച്ചിലാണ് എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് തന്നൊരു ഊർജ്ജം ഭയങ്കര ഊർജ്ജമാണ്. കുറച്ചു കാലം ഓടാനുള്ള ഒരു ഊർജ്ജം അത് തന്നായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് എന്റെ ജീവിതത്തിന്റെ വലിയൊരു പാർട്ടായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്.
1: വൈക്ക് ശേഷം വീണ്ടും സുനിൽ ഇബ്രാഹിമായിട്ട് അടുത്ത ഒരു സിനിമ വരുന്നുണ്ട്, ആ സിനിമയെ കുറിച്ച്.
0: വൈക്ക് ശേഷം റോയ് എന്നുള്ള സിനിമയിലും ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പം തേർഡ് മർഡർ എന്നുള്ള സിനിമയിൽ അതിലും ഒരു ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ ഒരു നല്ല ക്യാരക്ടറാണ്, നല്ല രസമുള്ള ക്യാരക്ടറാണ്, നല്ല ഒരു മനുഷ്യപ്പെട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആ സീന് രണ്ട് മൂന്ന് സീനിലേ ഉള്ളൂ, ആ സീനുകളിൽ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും നമ്മള് സുനിൽ സാറിന്റെ, സുനിൽക്കയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സുനിൽക്ക എപ്പോഴും പുള്ളിക്ക് സേഫ് സോണിൽ പടം എടുത്ത് മര്യാദയ്ക്ക് പോകാൻ പറ്റും, പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യില്ല. പുള്ളി അത് പുള്ളിക്ക് പുള്ളിയുടെ രീതിയിലുള്ള സിനിമകൾ ചെയ്യണം. അതിന്റെ ഒരു കാര്യമാണ് വൈ എന്നുള്ള സിനിമ, റോയി, അതിന് മുമ്പുള്ള എല്ലാ സിനിമകളും നോക്കിയാലും പുള്ളി ഒരിക്കലും മെയിൻ സ്ട്രീം വേണ്ടിയിട്ട് പടം ചെയ്തിട്ടില്ല. പുള്ളിക്ക് തോന്നുന്ന, ഞാനൊക്കെ ഈ പറയുന്ന പോലെ അരികിലൊരാളുടെ ഇന്റർവെല്ലിനൊക്കെ ഞാൻ ക്ലാപ്പ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. അത്രയ്ക്കും കിടിലം സിനിമയായിരുന്നു ആ സിനിമ. അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് ഇതും. അങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു എക്സ്പെരിമെന്റ് ആയാലും, എന്നാലും കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ലെവലിൽ പോകുന്ന ഒരു സിനിമയാണ് തേർഡ് മർഡർ. എന്നുള്ള സിനിമ നല്ല സിനിമയായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിലൂടെ കുറച്ചും കൂടെ മെയിൻ സ്ട്രീമിലേക്ക് ചുള്ളിക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത്രത്തോളം ഡിസേർവ് ചെയ്യുന്നുണ്ട് മനുഷ്യൻ. നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ലെവലല്ല, കുറച്ചും കൂടെ മേളിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സുനിൽ ഇബ്രാഹിം എന്നുള്ള ഡയറക്ടർ എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു.
1: ഒരുപാട് വീഡിയോകൾ ചെയ്ത് ഇടുന്ന പ്രത്യേകിച്ച് എന്താണ്

0: വില്ലന്മാരിലെ, തമിഴ് വില്ലന്മാരുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് സ്വയമായിട്ട് റെക്കോർഡ് ചെയ്തിടുന്നതിനെ കുറിച്ച് അപ്പൊ അത് വേറൊരു രീതിയിൽ ബാധിക്കുമോ എന്നുള്ള ചിന്തയുണ്ടാവാറുണ്ടോ? അതോ എനിക്ക് പെർഫോം ചെയ്യാം, ഞാൻ പെർഫോം ചെയ്യുന്നു?
1: അല്ല, അത് ഈ പറഞ്ഞ പോലെ ഞാനത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന 2014-15 സമയത്ത് എന്താണ്, ആ സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് ഓഡിഷനുകൾ കൊടുത്തോണ്ടിരുന്ന സമയമാണ്. അപ്പൊ ഈ ഓഡിഷൻ കൊടുക്കുന്നുണ്ട്, ഏറ്റവും അവസാന റൗണ്ട് വരെ എത്തുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മുടെ ഈ ടാലന്റ് എങ്ങനെ നമ്മൾ ഷോക്കേസ് ചെയ്യും? ഈ ഓഡിഷൻ മാത്രമല്ല ഉള്ളൊരു വഴി. അപ്പൊ അതെങ്ങനെ ചെയ്യാം? എനിക്കൊന്ന് ആ സമയത്താണ് ഫേസ്ബുക്കൊക്കെ ഒന്ന് കത്തി വരുന്ന സമയം. ഇൻസ്റ്റാഗ്രാം ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല, ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് ജനകീയമാവുന്ന സമയം ആ സമയമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്യാമറ ഉണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിടാം. അങ്ങനെ ചെയ്തിട്ടതിൽ നിന്നാണ് ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ആ സമയത്ത് ഉണ്ടാവുന്നത്. എനിക്കൊന്ന് തമിഴ് വില്ലൻസ് കണ്ടിട്ടാണ് സുനിലിക്ക എന്നെ ആദ്യമായിട്ട് സിനിമയിൽ വിളിക്കുന്നത്, വൈയിലേക്ക് വിളിക്കുന്നത്. സുനിൽ ഇബ്രാഹിം എന്നുള്ള സംവിധാനമാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ സിനിമ കണ്ടിട്ടാണ് പുള്ളി എന്നെ വിളിച്ചത്, എന്നിട്ട് ഓഡിഷൻ ചെയ്യിപ്പിച്ചു, എന്നിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആദ്യമായിട്ട് ഞാൻ എൻട്രി ആവുന്നത് അങ്ങനെ ഒരു വീഡിയോ കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്തുദ്ദേശിച്ചോ ആ വീഡിയോ കൊണ്ട് അത് ഞാൻ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പം സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാണ്, കാരണം സോഷ്യൽ മീഡിയ എന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആയിട്ട് തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മളെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ ഇപ്പൊ ഓഡിഷന് പോലും പോകണ്ട, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാൽ മതി. നല്ല നല്ല വീഡിയോ ഇട്ട്, അതിന്റെ ഉദാഹരണമാണല്ലോ വാഴ ടൂലായാലും നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസർ കം ആക്ടേഴ്സ് ആയാലും. അപ്പൊ അത് ഭയങ്കര നല്ല കാര്യമാണ്.
0: പലപ്പോഴും കാസ്റ്റിംഗ് കോളിൽ തന്നെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു ലിങ്ക് അയച്ചു തരും,
1: അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് നല്ല കാര്യമാണ്. നമ്മളെ ഉള്ളിലുള്ള ഒരു ടാലന്റ് പുറത്ത് കാണിക്കാൻ ഏറ്റവും നല്ല വഴി ഇതുവഴി തന്നെയാണ്. നമുക്ക് ആരെ മുമ്പിലും പോയി നിന്ന് CD കൊടുത്ത്, പണ്ടൊക്കെ നമ്മൾ CD, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ IFFK ഇടക്കുമ്പോൾ അവിടെ ഡയറക്ടേഴ്സ് ഒക്കെ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മളൊരു പെർഫോമൻസ് വീഡിയോ CD-യിലാക്കിയിട്ട്, എന്റെ മറ്റേ ഈ പറയുന്ന മോണാക്ടും അല്ലാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ CD-യിലാക്കിയിട്ട് ഞാൻ കുറെ CD ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ അത് അതിന്റെ ആവശ്യമില്ല, ആൾക്കാരിലേക്ക് എത്താൻ കുറച്ചും കൂടെ നല്ല എളുപ്പമാണ്, മാർഗമാണ്. അതെ,
0: അത് ഒരുപക്ഷെ ആ ഡയറക്ടർ തന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ പിന്നെ നമ്മൾ ആരിൽ വേണമെങ്കിലും നമുക്ക് എത്താവുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ടാവുന്നുള്ളൂ. നമ്മൾ ഈ സംസാരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോയ ഒരു സിനിമയുടെ പേര് PC-35 എന്നുള്ളതാണ്. ആനന്ദ് ഒരു മുഴുനീള എന്താണ് നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ വളരെ ഗൗരവമായിട്ടൊരു സോഷ്യൽ കോസ് ചർച്ച ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് വളരെയധികം പോലീസുകാർ ആത്മഹത്യ ചെയ്യും, അപ്പൊ ആ സബ്ജക്റ്റാണ് അത് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. PC-35 കുറിച്ച്,
1: PC-35 ആദ്യമായിട്ട് എന്റെ അടുത്ത് സെപ്പാഞ്ചേട്ടൻ വന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഇങ്ങനെ നായകനായിട്ട് അല്ലെങ്കിൽ ലീഡ് റോള് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അത് വേണോ? അത് എനിക്ക് എപ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ, അപ്പൊ കംഫർട്ടബിൾ ആയി നിൽക്കാൻ പാടില്ലല്ലോ എപ്പോഴും. കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലാണ്. ഞാൻ എൻ്റെ ഒരു ഐഡലൊക്കെ ആയിട്ട് കാണുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും അങ്ങനത്തുള്ള ആക്ടേഴ്സിനെയും, മുരളിച്ചേട്ടനെയൊക്കെ പോലത്തുള്ള ആക്ടേഴ്സിനെയാണ്. അപ്പൊ കാരണം ആ ഒരു സ്പേസിലാകുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും, വില്ലനായും ചെയ്യാം, കോമഡി ആയാലും ചെയ്യാം, എന്തും ചെയ്യാം. നായകൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവണം നായകൻ എന്ന് പറയുന്നത്. നമുക്ക് പുറമെ നോക്കുമ്പോൾ നായകന്റെ ജീവിതം ഭയങ്കര രസമാണ്, പക്ഷെ നായകന്റെ ഒരു ടെൻഷൻ നമുക്കേ അറിയാം. കാരണം നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുമ്പോഴും ഇതിന്റെ പ്രൊമോഷനൊക്കെ പോകുമ്പോഴും ഒരു നായകൻ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അയാളുടെ ജീവിതം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും. അടുത്ത സിനിമ കിട്ടുമോ, അടുത്ത സിനിമയിലെ ഇതെങ്ങനെയാണ്, ഈ സിനിമയുടെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും. ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാദമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു വലിയൊരു ഡിസിഷനാണ്, വേണോ വേണ്ടോ. പിന്നെ ഇത് നോക്കിയപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്. അപ്പൊ അത് ഒരു വലിയൊരു സോഷ്യൽ കോസ് പറയുന്ന ഒരു സിനിമയാണ്, ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സിനിമകളിൽ സഹകരിക്കണമല്ലോ, കാരണം ഇത്രയും നല്ല സബ്ജക്ട് പറയുന്ന, ഇത്രയും നല്ല സോഷ്യൽ കോസ് ഉള്ള, എന്നാൽ ചെറിയ ബജറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള നല്ല കലാരൂപം ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള നമ്മളും കൂടെ ഭാഗമായാൽ അത്രയും സന്തോഷം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. എപ്പോഴും പൊതുസമൂഹം ഒരു കണ്ണിലൂടെ മാത്രമേ പോലീസുകാരെ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ ഒന്നെങ്കിൽ അട്രോസിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോലീസിന്റെ നല്ല ചെയ്തികൾ, അത്രയും മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ പോലീസ് എന്നുള്ളൊരു മനുഷ്യനെ, ഒരു പോലീസുകാരനെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അത് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സാധാ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ജീവിതത്വവും പിന്നെ അവന്റെ പോലീസ് സ്റ്റേഷനും അവിടെ ഉള്ള ആൾക്കാരുടെ ജീവിതവും കൂടി ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉടൻ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പരുവത്തിലേക്ക് എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു.
0: OTT റിലീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
1: എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നറിയില്ല, എന്നാലും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ഫെസ്റ്റിവൽസിനും അയച്ചിട്ടുണ്ട്. അപ്പൊ ഫെസ്റ്റിവൽസിനൊക്കെ നോക്കിയിട്ട് അതെങ്ങനെയെന്നുള്ള തീരുമാനിക്കും. പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള സിനിമയായിരുന്നു. എനിക്കായാലും ഗാർഗിക്കായാലും, ഗാർഗി ഭയങ്കര കിടിലോ ആർട്ടിസ്റ്റാണ്, നമ്മൾ
0: രണ്ടുപേരും
1: വന്നൊരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അവരോട് അഭിനയിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം, ബാക്കി ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ.
0: തിരുവനന്തപുരത്ത് തിരുമലയിൽ ഒരു സർക്കാർ, ഒരു ടിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനായിട്ട് ജനിച്ച് സിനിമ പാഷനായിട്ട് എടുക്കുന്ന ആനന്ദിന് എങ്ങനെയാണ് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ സിനിമയിൽ തന്നെ നിൽക്കണം? മറ്റൊരു ജോലി വേണമെങ്കിൽ ഐ ടി മേഖലയിലോ മറ്റോ താങ്കൾക്ക് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല?

0: നമുക്ക് ടെക്നോ പാർക്കൊക്കെ തിരുവനന്തപുരത്തുള്ളത് തന്നെ. തിരുവനന്തപുരത്ത് താങ്കൾ പഠിച്ച മേഖലയിൽ താങ്കൾക്ക് ജോലി കിട്ടുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നിട്ടും താങ്കൾ മറ്റു ജോലികൾ ചെയ്തുകൊണ്ട്, അത് അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും സിനിമയ്ക്ക് അവൈലബിൾ ആവാൻ പറ്റുന്ന രീതിയിൽ മറ്റു ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്?
1: ധൈര്യം വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു MBA കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറി. ഇപ്പം സിനിമ മനസ്സിലുണ്ട്. ജോലിക്ക് കയറി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അത് റിസൈൻ ചെയ്തു. കാരണം ജോലിക്ക് കയറിയുണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എനിക്ക് വേറെ ഈ പണി എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സിനിമ മനസ്സിൽ കിടക്കുന്നുണ്ട്, സിനിമ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ കാരണം അതൊരു എന്താ പറയാ, അത് ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമയൊക്കെ ചെയ്ത് തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട്, എനിക്കത് ഭയങ്കര രസമായിട്ട് പറയാൻ പറ്റും. ഇതല്ലാതെ സിനിമ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ജോലി വിട്ട് ഒന്നും ആവാൻ പറ്റാതെ നിൽക്കുന്ന ആളുടെ ഫ്രസ്ട്രേഷനും എനിക്കറിയാം. ഇത് രണ്ടും സംഭവിക്കാം. അപ്പൊ ആ തീരുമാനം നല്ലതാണോ ശരിയാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നി ആ ഒരു തീരുമാനമാണ് അവിടെ എടുക്കേണ്ടത്. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ഇതെടുത്തിട്ട് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം, ജോലിയല്ല നോക്കേണ്ടത്. കാരണം ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഇതൊരു സൈഡ് ജോബ് ആയിട്ട് നോക്കാൻ പറ്റിയൊരു സംഭവം അല്ല സിനിമ എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഒരു രണ്ട് വർഷം നമുക്ക് ബ്രേക്ക് എടുത്ത് സിനിമയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നും ആയില്ലെങ്കിൽ പിന്നെ തിരിച്ച് ജോലി കയറാം എന്നുള്ളത്. പക്ഷെ അങ്ങനെ പറ്റില്ല. ഇതെപ്പോഴാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നിങ്ങൾ രക്ഷപ്പെടാം, ചിലപ്പോൾ പത്താമത്തെ വർഷം രക്ഷപ്പെടുള്ളൂ, ചിലപ്പം കുറച്ചു കാലം കൂടെ കൂടുതലിരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു അൺസെർട്ടനിറ്റി ഉള്ളൊരു എന്താ ഒരു കരിയർ സംഭവമാണ് ഇത് ഈ സിനിമ എന്നുള്ളത്. അപ്പൊ അതിൽ പിടിച്ചു നിൽക്കണമെന്നുള്ളത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലിയില്ല, 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി എന്താണ് ഉദ്ദേശം. പെട്രോൾ അടിക്കാനാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ടിൽ കൈനീട്ടപ്പം അവർ ചോദിക്കുമല്ലോ എന്താണ് ഉദ്ദേശം എന്നൊക്കെ. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് എന്നത് എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞ കുറെയൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അതിലെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഞാൻ.
0: എപ്പോഴാണ് വീട്ടുകാർ ഒരു നടനായിട്ട് അംഗീകരിച്ചത്? അതിപ്പോഴും അംഗീകരിച്ചിട്ടില്ല.
1: അതിപ്പം ഇടക്കിടക്കൊക്കെ പറയും അല്ല PSC ജോലിക്ക്. അതിപ്പോഴും ചിലപ്പോൾ അമ്മ പറയാറുണ്ട്. പക്ഷെ പണ്ടത് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നടനായിട്ടൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ജയ് ജയ് ഹേ ഒക്കെ കഴിഞ്ഞപ്പോഴാണ്, ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അവരടുത്ത് ഒന്ന് ചോദിക്കുമല്ലോ, നിങ്ങളുടെ മോൻ ജയ് ജയ് ഹേലൊക്കെ ഉണ്ടായിരുന്നില്ലേ, പുൻമാലുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇവൻ സിനിമയിൽ എന്തൊക്കെ ആയല്ലേ എന്ന് തോന്നല് അവർക്കുണ്ടാവുന്നത്, അല്ലാതെ അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ വീട്ടുകാരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവർ ഒന്നിനെ പറ്റി ഭയങ്കര എതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ജോലി വിട്ടപ്പോഴും സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, എന്തിനു ജോലി വരും, എന്ത് ചെയ്യാൻ പോണു എന്നുള്ള സാധനം മാത്രമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവരങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് എതിർത്തിട്ടോ ഭയങ്കരമായിട്ട് സീനുകൾ ഉണ്ടാക്കിയിട്ടോ ഒന്നുമില്ല. അവന് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളത്, എങ്ങനെ ജീവിക്കുന്നൊന്നും അറിയില്ല പക്ഷെ ചെയ്ത് നോക്കട്ടെ എന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരും സിനിമാക്കാരാണ്. എന്റെ അനിയനും ഈ പറഞ്ഞ പോലെ എഡിറ്ററാണ്, എഴുത്തുകാരനാണ്. രണ്ടുപേരും സിനിമ ഒരു റെഗുലർ ഇൻകം ഇല്ലാത്തൊരു വീട്ടിലാകുമ്പോഴത്തേക്കുള്ളൊരു വിഷമമുണ്ടല്ലോ അത്, ഒരു പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മക്കളാകുമ്പോൾ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം കുഴപ്പമില്ല,
0: വീട്ടുകാർ സിനിമയെ അംഗീകരിച്ചു. സ്വന്തം വീട്ടിലേക്ക് ആകർഷിച്ചു തുടങ്ങി. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് PC-35 ആണ്, വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. മെഡിക്കൽ മിറക്കിൾ ഇപ്പോൾ തിയേറ്ററിലുണ്ട്. മറ്റ് സിനിമകളെ കുറിച്ച് കൂടി,
1: ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ നമ്മുടെ വിവേക് എന്ന് പറഞ്ഞ ഡയറക്ടർ, അതിരൻ്റെയൊക്കെ ഡയറക്ടറിന്റെ പുതിയ സിനിമയാണ്. സംഗീതമാണ് അതിൽ നായകൻ. അപ്പോൾ അന്നാബെന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൊറർ സബ്ജക്റ്റാണ്. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എൻ്റെ ക്യാരക്ടറും ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. പിന്നെ രണ്ടുമൂന്ന് സിനിമകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
0: വരാനിരിക്കുന്ന എല്ലാ സിനിമകളിലും തന്നെ എല്ലാവർക്കും തോന്നുന്ന പോലെ ഈ തൊട്ട അയൽവക്കത്തുള്ള നമുക്ക് പരിചയമുള്ള ആരോ ഒരാൾ അവിടെ നിൽക്കുന്നു എന്നുള്ള തോന്നൽ ഇനി ഒരുപാട് ഉണ്ടാക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ആനന്ദിനെ തേടി വരട്ടെ. അപ്പോൾ പുതിയ സക്സസ് സ്റ്റോറീസുമായിട്ട് വീണ്ടും നമുക്ക് ഈ സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. ഇതുവരെ സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം.
2: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി മനീഷ് MP നടത്തിയ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു.
3: നേർമൊഴി സമാപിക്കുന്നു.
4: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സ് വരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
5: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: ബ്രോ, ദിസ് ഓഫർ ഈസ് മാസീവ്. ടോട്ടൽ ഓറ. യു ഗോട്ട് എ ലോക്ക് ഇൻ.
2: നോ ക്യാപ്, പ്യുർ വൈബ്സ്. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ നെക്ക് ബാൻഡ് മുതൽ സൗണ്ട് ബാർ വരെ ഫ്രീയാ.
3: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് പിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാ.
4: ഒക്ടോബർ 10 പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.

0: സ്വന്തമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും മനോയും സുജാതയും പാടിയത് കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം ലംഹേ സ്പോൺസർ പരിപാടി.

ഒരു ഗാനം കേൾക്കാം. കാംബോജ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ശ്രീവത്സൻ ജെ മേനോനും പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ജയചന്ദ്രൻ.

0: സമയം 3 മണി.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ഇന്ന് ആദ്യം കേൾക്കാം വേലക്കാരൻ എന്ന ചിത്രത്തിനു വേണ്ടി മനോയും ചിത്രയും പാടിയ ഗാനം.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: തിരൈപ്പൂക്കളിൽ ഇനി മറുപടിയും എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ഹരിഹരനും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇന്ന് വൈകുന്നേരം 5:02 കേൾക്കാം ജനപഥം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിരപ്പൂക്കളിൽ ഇന്ന് ഒരു ഗാനം കൂടി. ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയതാണ്.

0: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അസ്ഥിസംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ മുട്ടുവേദന, നടുവേദന, ഇടുപ്പല്ല് വേദന, പിടലിവേദന തുടങ്ങി പല വിധത്തിലും തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ചെറുപ്പക്കാരിലുൾപ്പെടെ കണ്ടുവരുന്നത്. കൃത്യമായ രോഗനിർണയത്തിലൂടെയും ശരിയായ ചികിത്സയിലൂടെയും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. സാധാരണ കണ്ടുവരാറുള്ള അസ്ഥിരോഗങ്ങളെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇന്ന് റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങളാണ് മുട്ടുവേദന, നടുവേദന, ഇടുപ്പല്ല് വേദന, പിടലി വേദന തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം. ഇതിൽ മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. സാധാരണ ഈ മുട്ടുവേദന ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
3: മുട്ടുവേദനയുടെ കാരണങ്ങളെന്ന് പറയുന്നത് ഓരോ ഏജ് വെച്ചിട്ടാണ് നമ്മൾ കാരണങ്ങൾ പറയുന്നത്. കൗമാരപ്രായത്തിലാണെങ്കിൽ, അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ കൂടുതലും കോൺഡ്രോമലേഷ്യ പറ്റില്ല എന്ന് പറഞ്ഞ് മുട്ടിൻ്റെ ഈ ചിരട്ട ഭാഗത്തുള്ള കാട്ടിലെ തേഞ്ഞിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ കൂടുതലും അല്ലാതെയും വേറെ മറ്റു കാരണങ്ങളായിട്ട് യൂറിക് ആസിഡ് കൂടിയിട്ട് മുട്ടുവേദന വരാറുണ്ട്. അത് കൂടുതലും വളരെ ചെറുപ്പക്കാരിലാണ്. ഇത് വളരെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 15 വയസ്സ് തൊട്ട് ഇപ്പോൾ നമ്മൾ യൂറിക് ആസിഡ് കൂടുതൽ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. അവർ ജങ്ക് ഫുഡും റെഡ് മീറ്റ് കഴിക്കുകയും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുകയും അങ്ങനത്തെ ഒരു സംസ്കാരം വരുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത്. പിന്നെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് കുട്ടികളിൽ തന്നെ മുട്ടുവേദന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് ആമവാദത്തിൻ്റെ ഒരു ലക്ഷണമായും വരാറുണ്ട്. പിന്നെ വളരെ വിരളമായി റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ്, അതായത് ഒരു ഇൻഫെക്ഷൻ വന്നിട്ട്, ഒരു സ്ട്രെപ്റ്റോക്കൽ ഇൻഫെക്ഷൻ വന്നിട്ട് തൊണ്ടവേദന വന്നിട്ട് മുട്ടുവേദന പക്ഷെ വരുന്ന ഒരു അസുഖമാണ് ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും മുട്ടിനെ അങ്ങനെ ബാധിക്കുന്നില്ല. അത് ഹൃദയത്തിൻ്റെ വാലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് ഒരു പിന്നെ ഫ്ലീറ്റിംഗ് ആർത്രൈറ്റിസ് എന്ന് പറയും, അതായത് ഇന്ന് വലത്തെ മുട്ടാണെങ്കിൽ നാളെ ഇടത്തെ മുട്ട്. അത് വളരെ മൈൽഡായിട്ട് വരുന്ന ഒരു അസുഖമാണ്. ഈ മുട്ടുകൾക്ക്, ജോയിന്റുകൾക്ക് മൈൽഡായിട്ടും എന്നാൽ ഹൃദയത്തിന് വളരെ പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ഉണ്ടാക്കുന്നതുമായ ഒരു അസുഖമാണ് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. അപ്പം മുട്ടുവേദനയുടെ കാരണങ്ങൾ ഈ എങ്ങാറ്റുള്ള ഏജ് ഗ്രൂപ്പിൽ ജോൺഡ്രോമലേഷ്യ പറ്റല്ല, സന്ധിവാദം അഥവാ അല്ല ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ, യൂറിക് ആസിഡ് കൂടുക, ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖം, ഇതൊക്കെയാണ് സർവ്വസാധാരണമായി മുട്ടുവേദനയുടെ കാരണങ്ങളെന്ന് പറയുന്നത്. പിന്നീട് മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദമാണ് ഇതിൻ്റെ കാരണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒബീസിറ്റിയാണ്, അമിതവണ്ണമാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 50 കിലോ ഭാരമുള്ള ഒരാൾ ഏകദേശം 150 കിലോ ആണ് ഒരു മുട്ടിൽ നടക്കുമ്പോൾ താങ്ങുന്നത്. അതായത് നമ്മുടെ ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടിയാണ് ഓരോ മുട്ടും നടക്കുമ്പോൾ താങ്ങുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് മുട്ടിന് കൂടുതൽ ഭാരം താങ്ങേണ്ടി വരുന്നു. അങ്ങനെ കാർട്ടിലേജ് പെട്ടെന്ന് തേഞ്ഞു പോകുന്നു. ഇതൊരു വലിയൊരു കാരണമാണ്. പിന്നെ നമ്മുടെ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ, അതായത് ഒട്ടും അനങ്ങാതെ ഉള്ള ഒരേ പൊസിഷനിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഫ്ലൂയിഡ് ഈക്വലി എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യാതിരിക്കുന്നത് കാരണം മുട്ടിന് തേയ്മാനം പെട്ടെന്ന് വരുന്നു. പിന്നെ ഒത്തിരി ഓവർ യൂസ്, അതായത് സ്പോർട്സ് പേഴ്സൺസ് അഥവാ അല്ലെങ്കിൽ ഒത്തിരി ഓവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് വരാം. അപ്പോൾ ഒരു എല്ലാ ഒരു 2 എക്സ്ട്രീംസിനും സെഡൻട്രി ആറ്റും ഓവർ യൂസിൻ്റെയും 2 എക്സ്ട്രീമിലും ഈ മുട്ട് തേയ്മാനം വരാം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് ഇതിൻ്റെ വേദനയുടെ കാരണങ്ങൾ. പിന്നെ പനിയും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് മുട്ടുവേദന വരാം. അത് പക്ഷേ വെറും മുട്ടുവേദനയായിട്ടല്ല പ്രസൻറ്റ് ചെയ്യുന്നത്, പനിയും മുട്ടിൽ നീർക്കെട്ടും ഒക്കെ വന്നിട്ടാണ് അത് ഉണ്ടാകുന്നത്.
2: സർ, അതുപോലെ തന്നെ ഈ ചികിത്സയുടെ ഭാഗമായി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത് ഏത് സാഹചര്യത്തിലാണ്?
3: കാൽമുട്ടിന്റെ ശസ്ത്രക്രിയ അഥവാ ടോട്ടൽ നീ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയും. ടോട്ടൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മുട്ട്

0: ജോയിന്റ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നു. ആ ശസ്ത്രക്രിയയാണ് ഇതിന്റെ യഥാർത്ഥ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പലതരം ശസ്ത്രക്രിയകൾ ഉണ്ടെങ്കിലും കീഹോൾ മുതൽ ഡിഫോമിറ്റി കറക്ഷൻ ഉണ്ടെങ്കിലും അതിന്റെ ഫൈനൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അഥവാ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിത് നാല് സ്റ്റേജ് ഉണ്ട്. ഈ നാലാമത്തെ സ്റ്റേജിലാണ് ഈ മുട്ടു തേയ്മാനത്തിന് വളവുണ്ടാകുന്നത്. അത് ചിലപ്പോൾ അകത്തോട്ടായിരിക്കും ജനു വാൽവ് എന്ന് പറയും, ഇല്ലെങ്കിൽ പുറത്തോട്ടുള്ള വളവ് ജനു വാൽവ് എന്ന് പറയും. അപ്പോൾ അസഹനീയമായ ഒരു വേദനയാണ് ശരിക്കും പറഞ്ഞാൽ ശസ്ത്രക്രിയയുടെ ഒരു മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് വളവുണ്ടെങ്കിൽ പോലും അവർ പറയും വലിയ വേദനയില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് വേദന തന്നെയാണ്. രണ്ടാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കാല് മുട്ട് വളവ് വരിക എന്നുള്ളത്. ഇപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലാണ് നമ്മൾ യൂഷ്വലി ശസ്ത്രക്രിയ ചെയ്യുന്നത്. കാരണം ഈ വേദന കാരണം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് പോലും സാധിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത്.
1: സർ, ഈ മുട്ടുവേദന കാര്യമാക്കാതെ ചികിത്സിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
0: മുട്ടുവേദന സാധാരണ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണമാണ് ഈ അഡൽസിൽ ഉണ്ടാകുന്നത്. അത് നാല് സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 4 വരെ. അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്കിതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമുക്കിതിൻ്റെ ആ ഒരു പ്രോഗ്രഷൻ തടയുവാൻ സാധിക്കുകയും സാധാരണ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്ന ഒരു 65 വയസ്സിന് മേൽ ചെയ്യേണ്ട ശസ്ത്രക്രിയയാണ്. പക്ഷേ നമുക്കറിയാം പലപ്പോഴും 35 വയസ്സിൽ വരെ ശസ്ത്രക്രിയ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് നെഗ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അമിത ഭാരം അമിത വണ്ണം കാരണവും അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് മുട്ടിന് തേയ്മാനം വരുമ്പോൾ അതിൻ്റെ ചികിത്സ നേരെ തേടാതിരിക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് ഇതിന് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് മാറുന്നത്. പിന്നെ ഈ സ്പോർട്സ് പേഴ്സണിന് ലിഗമെൻറ്റ് ഇഞ്ചുറി വരാറുണ്ട്. ഈ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, മെനിസ്കൽ ഇഞ്ചുറീസ്, പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, അങ്ങനെ മുട്ടിനകത്തുള്ള ഈ മെനിസ്കസ് എന്നുള്ള ഡിസ്കിനും ലിഗമെൻറ്റിനും ഒക്കെ തകരാറ് വന്നാലും പെട്ടെന്ന് മുട്ടിന് തേയ്മാനം വരും. അപ്പോൾ അതിൻ്റെ ചികിത്സ നേരെ ചെയ്തില്ലെങ്കിലും മുട്ട് തേയ്മാനം വന്ന് പിന്നീട് മുട്ട് മാറ്റിവെക്കേണ്ടി വന്നേക്കും. അപ്പം ഈ സ്പോർട്സ് പേഴ്സണൊക്കെ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ചികിത്സയും നേരത്തെ ചെയ്ത് മുട്ടിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നീട് ആ മുട്ട് പെട്ടെന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ മുട്ട് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്.
1: സർ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് പിടലി വേദന. ഇത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ഈ രോഗം വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്?
0: അതെ, വളരെ പിന്നെ എക്സിക്യൂട്ടീവ് ജോബ് അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി ഐ ടി മേഖലകളിലും ഡോക്ടർമാർക്കും എല്ലാവർക്കും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് ഈ പിടലി വേദന എന്ന് പറയുന്നത്. കഴുത്തിൻ്റെ ഡിസ്കിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. സെർവൈക്കൽ ഡിസ്ക് ഡിസീസ് എന്നാണ് അതിനെ പറയുന്നത്. പലപ്പോഴും കഴുത്തിൻ്റെ പുറകിലായിരിക്കത്തില്ല വേദന, ഈ ഷോൾഡർ ബ്ലേഡിൻ്റെ ഇടയ്ക്കായിരിക്കും അല്ലെങ്കിൽ രണ്ട് തോളിൻ്റെ പുറകിലുള്ള ഭാഗത്തായിരിക്കും അവർക്ക് വേദന, അല്ലെങ്കിൽ കൈകൾക്ക് ബലക്കുറവായിട്ടായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. കൈകളിലോട്ട് മരവിപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പോസ്ചറിലാണ്. അതായത് അവരുടെ ആ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കാരണമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ഏത് വർക്കായാലും ഒരു 30 മിനിറ്റ് കൂടുതൽ ഒരേ പൊസിഷനിൽ കഴുത്തി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഡിസ്കിൻ്റെ പ്രോബ്ലം വരികയും അവിടെ ഡിസ്ക് ബൾജും സെർവൈക്കൽ സ്പോണ്ടൈലോസിസും ഒക്കെ വരും. അപ്പം 30 മിനിറ്റ് കൂടുതൽ ഒരേ പൊസിഷനിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന്, 30 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കണം. നമ്മൾ ഏത് വർക്കായാലും ബ്രേക്ക് എടുക്കണം. നെക്കിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കണം. അതായത് ഇങ്ങനെ ഫ്ലെക്ഷൻ, എക്സ്റ്റെൻഷൻ, സൈഡിലോട്ട് തിരിയുന്ന റൊട്ടേഷൻ, എങ്ങനെ പിന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയുന്നത്, അങ്ങനെ കഴുത്തിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും നമ്മൾ ഓരോ 30 മിനിറ്റിനിടയിൽ ഒരു ചെറിയ രീതിയിൽ ഒരു വ്യായാമം കഴുത്തിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ആ 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ ചെവിയും നമ്മുടെ തോളും ഒരേ ലൈനിൽ വേണം വരാൻ. നമ്മൾ പലപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ കഴുത്തും തലയും ഫ്രണ്ടിലോട്ടോ ആയിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ തല ഫ്രണ്ടിലോട്ടും ഷോൾഡർ ബാക്കിലോട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ തലയുടെ വെയിറ്റ് കംപ്ലീറ്റ് കഴുത്തിന് കൊള്ളേണ്ടി വരുന്നു. പിന്നെ നമ്മൾ മോണിറ്റർ നോക്കുകയും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഐ ലെവലിലായിരിക്കത്തില്ല ഈ സ്ക്രീൻ അഥവാ മോണിറ്റർ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കഴുത്തിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, 30 മിനിറ്റ് കഴിയുമ്പോൾ ബ്രേക്ക് എടുക്കേണ്ടതുണ്ട്, സ്ട്രെച്ചിങ് ചെയ്യേണ്ടതുണ്ട്, വെള്ളം കുടിക്കേണ്ടതുണ്ട്, ചെവിയും തോളും ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത്, കണ്ണിൻ്റെ അതേ ലെവലിലായിരിക്കണം മോണിറ്റർ അഥവാ മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ടത്.
1: സർ, ഇന്ന് പലരിലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നടുവേദന. ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സ്ത്രീകളിൽ ആണ് കൂടുതലും നടുവേദന ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാരണം അമിത വണ്ണവും അവരുടെ മസിൽ ടോണും ഒക്കെ കുറയുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് പോസ്റ്റ്പാർട്ടം, ഈ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടായതിന് ശേഷം അവരുടെ മസിൽ വീക്കാവുന്നു.

0: അവരുടെ ബോൺ വീക്കാവുന്നു. ഇങ്ങനെ കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ ഈ വേദന വരുന്നത്. അത് കാരണം അവർ പിന്നെ അമിതമായി ഭാരം എടുക്കുകയും അവർ ജോലിയൊക്കെ കാരണം അവർക്ക് ഡിസ്ക് ബൾജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ഡിസ്ക് ബൾജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അവർക്ക് ഈ നടുവേദന വരുന്നു. പിന്നെ പ്രായം ആയ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നടുവേദന വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പലതരത്തിലുള്ള ക്യാൻസർ വന്നിട്ട് എല്ലുകളെ ബാധിച്ചത് കൊണ്ട് ആവാം. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന ആൾക്കാരിൽ നടുവേദന വരുമ്പോൾ മുതിർന്ന ആൾക്കാരിലെ നടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഓസ്റ്റിയോപ്രോസിസ് അഥവാ അസ്ഥി ശോഷണം തന്നെയാണ്. എന്നിരുന്നാലും പലതരം ക്യാൻസർ രോഗം വന്നിട്ടും ഈ എല്ലുകളെ മെറ്റാസ്റ്റേസിസ് എന്ന് പറയും, സെക്കൻഡറി ആയിട്ട് ബാധിക്കാം. പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറോ അല്ലെങ്കിൽ ലങ് ക്യാൻസറോ ഒക്കെ വന്നിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. സ്ത്രീകളിലാകുമ്പം ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെയാണ് കോമൺ ആയിട്ട് ഇങ്ങനെ എല്ലുകളെ ബാധിക്കുന്നത്. അപ്പം മുതിർന്ന ആൾക്കാരിൽ നടുവേദന വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ട്യൂമർ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: അതുപോലെ തന്നെ പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ് ഹിപ്പ് ജോയിന്റ് പെയിൻ. എന്താണ് ഇതിനുള്ള കാരണം?
0: ഇടുപ്പസ്ഥിയുടെ വേദന അഥവാ ഹിപ്പ് ജോയിന്റ് ആർത്രൈറ്റിസ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർത്രൈറ്റിസ് ആണ് മുട്ടിൻ്റെ തേയ്മാനം കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് പലപ്പോഴും നമുക്ക് ഈ ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരുന്നു. അത് കൂടുതലായിട്ട് പുരുഷന്മാരിൽ ഇപ്പോൾ കാണുന്നത് മദ്യപാനം കൊണ്ടാണ്. സ്ത്രീകളിലാണെങ്കിൽ സ്റ്റീറോയിഡ് യൂസും കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ കൂടുതലും നമുക്ക് സ്ത്രീകളിൽ സ്റ്റീറോയിഡ് യൂസും പുരുഷന്മാരിൽ മദ്യപാനവും കാരണം നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ആ ബ്ലഡ് സപ്ലൈ കുറയുന്നു. ഫെമറൽ ഹെഡ് എന്ന് പറഞ്ഞ നമ്മുടെ ജോയിൻറ്റിലുള്ള ആ ഒരു ബോൾ എന്ന് പറഞ്ഞ ഫെമറൽ ഹെഡിൻ്റെ ബ്ലഡ് സപ്ലൈ കുറയുന്ന കാരണം അവിടെ പെട്ടെന്ന് തേയ്മാനം വന്നു. തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഇല്ല, ഈ ഹിപ്പ് മാറ്റി വയ്ക്കുക അഥവാ ഇടുപ്പ് മാറ്റി വയ്ക്കുക എന്നുള്ള ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ. സ്ത്രീകളിൽ പലപ്പോഴും ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനെ പല SLE പല രോഗങ്ങൾക്ക് അവർക്ക് ഒത്തിരി നാൾ ലോങ് ടേം സ്റ്റീറോയിഡ്സ് കഴിക്കേണ്ടി വരുന്നുണ്ട്. ഈ സ്റ്റീറോയിഡ്സിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം ഹിപ്പ് ജോയിൻറ്റ് മാറ്റി വയ്ക്കേണ്ടി വരാറുണ്ട്. പുരുഷന്മാരിൽ തന്നെ ഈ പല ജിമ്മുകളിലും അവർ ഈ വെയിറ്റ് പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിന് ഓവർ ദ കൗണ്ടർ കെമിസ്റ്റിൻ്റെ അടുത്ത് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവർ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ സ്റ്റീറോയിഡ് മേടിച്ച് കഴിക്കുന്നവരുണ്ട്. അവരിലും ഈ പറഞ്ഞ പോലെ എവാസ്കുലർ നെക്രോസിസ് എന്ന് പറഞ്ഞിട്ട് ഹിപ്പ് ജോയിൻറ്റിൻ്റെ രക്ത ഓട്ടം കുറഞ്ഞിട്ട് അവർക്കും ഈ റീപ്ലേസ്മെൻ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്.
1: ഒരു അസ്ഥിരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എല്ലുകളുടെ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് പങ്കുവയ്ക്കാനുള്ളത്?
0: എല്ലുകളുടെ ബലം കൂട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ പല കാൽഷ്യം ടാബ്ലറ്റും പല ബ്രാൻഡുകളുടെയും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലുകളുടെ ബലം എന്ന് പറയുന്നത് ശരിയായ ഭക്ഷണ രീതിയിലൂടെ, അതായത് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതായത് ഡയറി പ്രൊഡക്ട്സ്, പാലും പാൽ ഉൽപ്പാദനങ്ങളും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ചീര പച്ചക്കറികൾ അല്ലെങ്കിൽ പിന്നെ മുട്ട മാംസം, ഇതിൽ നിന്നൊക്കെ കാൽഷ്യം ധാരാളം കിട്ടുന്നുണ്ട്. ഫിഷ് അതിൽ നിന്നൊക്കെ. അപ്പം ഡയറ്ററി കാൽഷ്യം തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ അധികം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ആവശ്യമില്ലാതെ നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്ന കാരണം ഏകദേശം ഒരു 70% നെഫ്രോ കാൽസിനോസിസ് എന്ന് പറയും, അതായത് കിഡ്നിയിൽ കല്ലുണ്ടാവാനുള്ള അവസ്ഥയും, ഏകദേശം 24% ആൾക്കാർക്ക് ഈ കൊറോണറി ആർട്ടറി, അതായത് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ കാൽസിഫിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമുക്ക് ഡയറ്ററി കാൽഷ്യം നമുക്ക് സഫീഷ്യൻ്റ് ആണ് എങ്കിൽ പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ ഈ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നത് ഹാനികരമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്ററി കാൽഷ്യം സഫീഷ്യൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി യൂറിനറി കാൽഷ്യം 20 mg കൂടുതൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ഡയറ്ററി കാൽഷ്യം സഫീഷ്യൻ്റ് ആണെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലുകളുടെ കട്ടി വയ്ക്കാൻ, ഒന്ന് ഞാൻ പറഞ്ഞു ഈ ഡയറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, രണ്ടാമത്തെ അതുപോലെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വ്യായാമം. വ്യായാമം എന്ന് ഉദ്ദേശിക്കുമ്പോൾ റെഗുലർ വ്യായാമമാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമില്ല. റെഗുലർ എയറോബിക് എക്സസൈസ്, അതായത് എയറോബിക് എക്സസൈസ് എന്ന് ഓക്സിജൻ കൂടുതൽ എടുക്കുന്ന ഒരു എക്സസൈസ്, ഓക്സിജൻ ഡിമാൻഡ് കൂടുന്ന എക്സസൈസ്, ഹൃദയമിടിപ്പ് കൂടുന്ന എക്സസൈസാണ്. കൂടുതലായിട്ട് നമ്മൾ സ്പീഡിൽ നടക്കുന്ന ഒരു ബ്രിസ്ക് വോക്കായാലും അത് എയറോബിക് എക്സസൈസാണ്, ഓടണമെന്ന് തന്നെ ഇല്ല. കോണ്ടാക്ട് എക്സസൈസ് തന്നെ വേണം, കാരണം നമ്മൾ നീന്തുന്നു, സ്വിമ്മിംഗ് എന്ന് പറയുന്നത് ഒരു നോൺ കോണ്ടാക്ട് എക്സസൈസാണ്. അത് ഹൃദയത്തിന് വളരെ നല്ലതാണെങ്കിൽ എല്ലുകൾക്കത് ബലം കൂട്ടുന്നില്ല. അപ്പോൾ എക്സസൈസും ഈ പിന്നെ ഡയറ്ററി നമ്മുടെ ഇന്ത്യക്കും കൂട്ടുക. ഇപ്പം നമുക്ക് ഡയറ്റിൽ കൂടുതൽ കിട്ടുന്നില്ല എന്ന് മാത്രമാണെങ്കിലേ നമ്മൾ കാൽഷ്യം സോൾട്ടുകൾ ഉപയോഗിക്കാറുള്ളൂ. കാൽഷ്യം സോൾട്ട് യൂസ് ചെയ്യുന്ന ഞാൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന യൂഷ്വലി കാൽഷ്യം സിട്രേറ്റ് ആണ് കഴിക്കേണ്ടത്. കാൽഷ്യം കാർബണേറ്റ് കൂടുതലായിട്ട് സ്റ്റോൺ വരാനുള്ള സാധ്യത ഉണ്ട്, സിട്രേറ്റിന് സ്റ്റോൺ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇത് രണ്ടും അവോയ്ഡ് ചെയ്യണം. കാരണം ഇത് രണ്ടും എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, എല്ലുകൾക്ക് അസ്ഥിശോഷണം ഉണ്ടാക്കുന്നു. അപ്പോൾ മൂന്ന് കാരണങ്ങളാണ് നമ്മുടെ ഭക്ഷണരീതി, വ്യായാമം, സ്മോക്കിങ്ങും ആൽക്കഹോളിസവും നിർത്തുക എന്നുള്ളത്.

0: സാധാരണ കണ്ടുവരാറുള്ള അസ്ഥിരോഗങ്ങളെക്കുറിച്ചും അതിന്റെ പരിഹാരമാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശബരിശ്രീക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി.
4: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
3: ഇപ്പോൾ എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ആദ്യം കഭി അൽവിദ നാ കെഹ്ന എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗവും അൽക്ക യാഗ്നിക്കും പാടിയത്.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ജോ ജീത വോഹി സിക്കന്ദർ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണും സാധന സർഗവും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.

0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: അടുത്ത ഗാനം ഛോട്ടി സി ബാത്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ആശാ ഭോസ്ലെയും പാടിയതാണ്.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ഇനി ലതാ മങ്കേഷ്കറും ശൈലേന്ദ്ര സിംഗും പാടിയത് കേൾക്കാം. ചിത്രം ബോബി.
2: मुझे भी कुछ कहना है
3: पहले तुम
2: पहले तुम
3: पहले तुम
2: पहले तुम
3: पहले तुम
2: तुम
3: तुम
2: तुम
3: तुम
2: तुम
3: तुम
2: तुम देखो जिस तरह लखनऊ के दो नवाबों की गाड़ी पहले आप पहले आप पहले आप पहले आप करके निकल गई थी उस तरह हमारी पहले तुम पहले तुम पहले तुम पहले तुम में ये मस्ती भरी रुत न चली जाए.
3: अच्छा मैं कहती हूँ

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സ് വരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: Bro, this offer is massive. Total aura. You got a lock-in.
3: No cap. Pure vibes. Pittapillil Saturday surprise sale. Neck band mudal soundbar vare free.
4: Ivarada slang search cheythu palavedane aagunnadinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
5: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
6: Adutha gaanam രത്നെ ബനാദി ജോഡി എന്ന ചിത്രത്തിനു വേണ്ടി സുനീതി ചൗഹാനും ലാബ് ജൻജുയും പാടിയതാണ്.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൌകര്യത്തോടെയും പാക്കിംഗ് സൌകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
5: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ ഇന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. ബണ്ടി ഓർ ബബ്ലി എന്ന ചിത്രത്തിന് വേണ്ടി അലീഷ ചിന്നൈ, ശങ്കർ മഹാദേവൻ എന്നിവർ പാടിയതാണ്.

ഇതുവരെ കേട്ടത് ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.

ഇനി പ്രധാന വാർത്തകൾ. നമസ്കാരം, പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഝാർഖണ്ഡിലെ ദേവഘർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടവളനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് അദ്ദേഹം നാടിന് സമർപ്പിക്കും. സി ജെ പിയുടെ ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. ഫിറ്റ് ഇന്ത്യ സൺഡേഴ്സ് ഓൺ സൈക്കിൾസിന്റെ 94th പതിപ്പ് നാളെ വാരണാസിയിൽ നടക്കും. ഏഷ്യൻ ഗെയിംസും മെഡൽ ജേതാക്കൾ സൈക്കിൾ യാത്രയുടെ ഭാഗമാകും. പത്തനംതിട്ടയിൽ പോക്സോ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായി ജാഗ്രതാ സമിതി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി കൊയിലാണ്ടി ഭാഗങ്ങളിൽ വിവിധ ഭക്ഷണശാലകളിൽ പരിശോധന നടന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച കടകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോൾ 13th സീസണിലെ ആദ്യ മത്സരത്തിൽ അല്പസമയത്തിനകം ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

0: ഇപ്പോൾ ജനപഥം സ്പോൺസേഡ് പരിപാടി.
1: ആകാശവാണി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അവതരിപ്പിക്കുന്ന റേഡിയോ ചിത്രീകരണം ജനപഥം. ജനപഥം
2: ഒരു നല്ല ഭരണകൂടം എന്നത് നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സാമൂഹിക നീതി, പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, വിഭവങ്ങളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം, വർത്തമാനകാല ജനതയുടെയും ഭാവി തലമുറകളുടെയും ആവശ്യങ്ങളുടെ നിറവേറ്റൽ തുടങ്ങിയവ ഉറപ്പാക്കിക്കൊണ്ട് ദീർഘകാലം സമതുലിതയോടെ മുന്നേറുന്ന ഒന്നായിരിക്കും. കാഴ്ചപ്പാട്, ആസൂത്രണം, പ്രവർത്തന വൈഭവം എന്നിവയിലൂടെ സാധ്യമാകുന്ന സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരത, സാമൂഹിക സമത്വം എന്നിവയിലൂടെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ ചരിത്രത്തിൽ ഇടം നേടും എന്നതിൽ സംശയമേതുമില്ല. മാതൃകാപരമായൊരു സമൂഹത്തിൽ സാമ്പത്തിക പുരോഗതി എന്നതുപോലെ തന്നെ പ്രധാനമാണ് ധാർമ്മിക പുരോഗതിയും എന്ന ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി ദരിദ്രരെന്നോ ധനികരെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഭേദചിന്തകളൊന്നുമില്ലാതെ സേവനോത്സുക്യമുള്ള സകലരെയും തുല്യരായി കണ്ട് മുഖ്യധാരയിലെത്തിക്കുന്നതിനായുള്ള മൂല്യാധിഷ്ഠിത കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് വി ഡി സതീശൻ സർക്കാർ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നത്.

0: വി ഡി സതീശൻ.
1: ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്, സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി

0: സഹജമായ ശാരീരിക സവിശേഷതകളാലും ഗാർഹിക ഉത്തരവാദിത്തങ്ങളുടെ മാത്രം കാവലാളെന്ന പരമ്പരാഗത ചിന്തകളാലും സ്ത്രീകളുടെ മേൽ സമൂഹം എന്നോ സ്ഥാപിച്ചെടുത്ത അപകർഷതാബോധമെന്ന കളങ്കത്തിൽ നിന്ന് സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് യാത്ര ചെയ്യാനുള്ളൊരാദ്യ പ്രേരണയായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയായിരുന്നു പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. ജോലി സംബന്ധമായോ വിനോദോപാധികൾക്കോ ബന്ധുഗൃഹ സന്ദർശനങ്ങൾക്കോ എന്നു വേണ്ട, സകല യാത്രകളും ഒഴിവാക്കി സ്വഗൃഹങ്ങളിൽ ചടഞ്ഞുകൂടിയിരുന്ന സ്ത്രീകളിലൊരു ഭൂരിഭാഗവും പുറത്തേക്കിറങ്ങാൻ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കാരണമായി എന്നതിൽ ഒരു തർക്കവുമില്ല. ഇറങ്ങിത്തിരിക്കലുകളും യാത്രകളുമാണ് സൃഷ്ടിപരമായ ഏതൊരു മഹാപരിവർത്തനങ്ങൾക്കും കാരണമായിട്ടുള്ളത് എന്നിവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യത കൂടിയിട്ടുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: അഞ്ച് ലക്ഷം ആളുകളാണ് ഒരു ദിവസം ആവറേജ് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത്. 500,000 പേരാണ് ചെയ്തിരുന്നത്, അത് 10 ആയി. 10 ലക്ഷം സ്ത്രീകൾ, 1 മില്യൺ.
0: പൊതുഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ:
1: സ്ത്രീകള് ഇന്നിപ്പോ സൗജന്യ യാത്ര ചെയ്യാണ്. 4,500 ബസ്സാണ് ഒരു ദിവസം ഓടുന്നത്. അതിൽ 3,100 ബസ്സുകളിലധികം ഇപ്പൊ തന്നെ പ്രിയദർശിനിയാണ്. ഇപ്പൊ പ്രിയദർശിനി എന്ന് പറഞ്ഞ ഒരു ചെറിയ സെഗ്മെന്റ് അല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെയാണ് ഗവൺമെന്റ് താങ്ങി നിർത്തേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പ്രിയദർശിനി. അതിനേക്കാൾ ഉപരി നമ്മുടെ വനിതകളുടെ വീട്ടിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ടുപിടിച്ചാൽ അവര് വളരെ സന്തുഷ്ടരല്ലേ. നമ്മുടെ ആകെയുള്ള വണ്ടികളുടെ ഏതാണ്ട് 3-2 വണ്ടികളിലധികവും ഇപ്പൊ ഫ്രീ ആണ്.
0: വി ഡി സതീശൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി 2026 June 15 ആരംഭിച്ച പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി September 22 100 ദിവസങ്ങൾ പൂർത്തിയാക്കി. പ്രിയദർശിനി പദ്ധതി 100 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 12.62 കോടിയിലധികം സൗജന്യ യാത്രകളാണ് സ്ത്രീകൾ നടത്തിയത്. ദിവസേന ശരാശരി 12.88 ലക്ഷം സ്ത്രീകൾക്ക് പ്രിയദർശിനിയുടെ പ്രയോജനം ലഭിക്കുന്നു. സെപ്തംബർ മാസത്തെ കണക്കെടുത്താൽ 13.72 ലക്ഷം സ്ത്രീകളാണ് പ്രതിദിന ശരാശരി ഉപയോക്താക്കൾ.
2: പ്രിയദർശിനിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമേ ഉള്ളു.
0: വീട്ടമ്മയായ താമരാക്ഷി അമ്മ:
2: കാരണം പാവപ്പെട്ട നമ്മക്കളെ കയറ്റിക്കൊണ്ട് പോണല്ലോ, അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടം തന്നെ പ്രിയദർശിനിയെ പറ്റി. നമ്മൾ പാവങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് ചുമ്മാ കൊണ്ടുപോവേല്ലേ അങ്ങോട്ടും, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് കേട്ടാ. അതുവരെ ഇപ്പോഴും ഞങ്ങൾ ഏത് ബസ്സിലും പ്രിയദർശിനിയെ നോക്കിയാണ് നടക്കുന്നത്. അതങ്ങനെ നീളട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വെറുതെ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ചെയ്യൂല.

ദിവസേന യാത്ര ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും സ്ഥിരമായി ജോലിക്കും പഠനത്തിനും യാത്ര ചെയ്യുന്നവരാണ്. യാത്രാ ചെലവ് പൂർണ്ണമായും ലാഭിക്കാനാവുന്നത് സാധാരണക്കാരും ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരുമായ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. ഇതിനു പുറമെ ഗവി

0: നെല്ലിയാമ്പതി, പൊന്മുടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 94% വർദ്ധിച്ചു. ഗവി റൂട്ടിൽ മാത്രം സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 3 ഇരട്ടിയായി.
1: എന്താണ്, എന്നും കോളേജിൽ പോയി വരുന്നതാണേലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആവശ്യത്തിന് പുറത്ത് പോകണതാണേലും എല്ലാത്തിനും എന്താണ് ഇതുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് ആസ് എ സ്റ്റുഡൻറ് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് റേസ് ചെയ്യാൻ അത്ര എമൗണ്ട് ഉണ്ടാവില്ല.
0: വിദ്യാർത്ഥിനിയായ ആസിയ,
1: അപ്പോൾ എല്ലാ എമൗണ്ട് നമുക്ക് കൺസേർവ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനും ഈ നേരത്തെ ഇത്രയും എമൗണ്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് സേവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് ബാക്കിയുള്ളതിലേക്ക് സേവ് ചെയ്യാനൊക്കെ ഉള്ളൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോളേജ് ആകുമ്പോൾ എന്നും വന്നു പോകുന്നതാണല്ലോ, കൂടുതൽ കുട്ടികളും വന്നു പോകുന്നത്, അപ്പോൾ എല്ലാവർക്കും എന്നും ഒരു 2 to 2 and 4 ഉണ്ടല്ലോ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എമൗണ്ട് അത്രയും സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ സേവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതൊരു ഇന്റേൺഷിപ്പ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് എമൗണ്ട് സേവ് ചെയ്യാനും ഒക്കെ കഴിയും. ഇവിടെ അടുത്ത് പോകണം തോന്നുമ്പോൾ ആദ്യമേ മണിയെ കുറിച്ച് ചിന്തിക്കുക, അതിപ്പോൾ നമുക്ക് എവിടെയാണ് പോകേണ്ടത്, ഡെസ്റ്റിനേഷനെ കുറിച്ച് ചിന്തിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി അനുസരിച്ച് നല്ലൊരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് എത്ര ഒരു അൺലിമിറ്റഡ് ഇൻഫിനിറ്റി രീതിയിലേക്ക് മാറാം. നമുക്ക് നല്ല രീതിയിൽ ഇതിനെ റിസോഴ്സിനെ യൂസ്ഫുൾ ആക്കി യൂട്ടിലൈസേഷനിലേക്ക് മാറി പെൺകുട്ടികളാകുമ്പോൾ ഒന്നും കൂടെയും പുറത്തോട്ട് പോകുമ്പോൾ രണ്ടാമത് ഒന്നും കൂടെ ചിന്തിക്കും പോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതിനെ കുറിച്ച് ഒന്നും കൂടെ ഇതായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനും എല്ലാത്തിലും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സഹജീവനം സദാ സമതയിൽ വരാൻ
0: സഹനവും സഖേ സഫലമാകുവാൻ. പ്രിയദർശിനി പദ്ധതി നിലവിൽ വന്ന ശേഷം KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായ നേട്ടമാണ്. ഇതിലൂടെ KSRTCയുടെ മൊത്തത്തിലുള്ള യാത്രാ കണക്കുകളിൽ 43% വർദ്ധനവാണ് ഉണ്ടായത്.
2: പ്രിയദർശിനി വന്ന ശേഷം മുൻപത്തേക്കാള് സ്ത്രീകള് യാത്രക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട്.
0: KSRTC കണ്ടക്ടർ രമ്യ ആർ നായർ.
2: പണ്ട് വിദ്യാർത്ഥികളും ബാക്കി ജോലിക്ക് പോകുന്ന ആൾക്കാരും മാത്രമാണ് അത്യാവശ്യം അങ്ങനെ കയറിയിരുന്നത്. പക്ഷെ ഇപ്പോ വീട്ടമ്മമാരായിരുന്നാലും ഒത്തിരി പേര് ലേഡീസാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. അവർക്ക് ഒരു ഉപകാരപ്രദമാണിത്. പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട്, പറയുന്നുണ്ട് ഈ യാത്രാ കൂലിയുടേത് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും പറ്റുന്നുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലാ ഇതിലുള്ള ആൾക്കാരും കയറുന്നുണ്ട്. അങ്ങനെ ഇന്ന ടൈപ്പ് എന്ന് പറയാനില്ല. എല്ലാ വീട്ടമ്മമാരായിരുന്നാലും ബാക്കി അല്ലാതെ പോകുന്ന എല്ലാ സ്ത്രീകളും, ജോലിക്ക് പോകുന്നവര്, വിദ്യാർത്ഥികൾ, എല്ലാവരും. നല്ലൊരു റിസൾട്ടാണ് ലേഡീസിന്. യാത്രക്കാരുടെ മുമ്പൊരു 700-800 പേര് ടിക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 1200-1300 ഒക്കെ ഞങ്ങൾ ഒരു ഇതിൽ വരുന്നുണ്ട്, ഡ്യൂട്ടിയിൽ വരുന്നുണ്ട്.
0: സ്ത്രീകളുടെ യാത്രാ ചിലവിന്റെ ഭാരം കുറയ്ക്കുന്നതിനൊപ്പം പൊതുഗതാഗത സംവിധാനത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ആവിഷ്കരിച്ചത്. KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ 60% വർദ്ധനവുണ്ടായി.
3: പ്രിയദർശിനി ബസ്സിന്റെ ഒരു ഇത് വന്നതോടുകൂടി സ്ത്രീകൾ കുറച്ചധികം കൂടിയിട്ടുണ്ട്. കച്ചവടം കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന് കൂടിയിട്ടുമുണ്ട്.
0: തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലെ വ്യാപാരിയായ നൌഷാദ്,
3: ഇതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ഇപ്പോൾ പ്രിയദർശൻ. സൗജന്യമായിട്ട് ഇപ്പോൾ ബസ്സിൽ സൗജന്യമാണെങ്കിൽ നമുക്ക് ഒരു കച്ചവടത്തിൽ ഒരു ഇത് കൂടിയിട്ടുണ്ട്. നമുക്ക് ആൾക്കാർ സ്ത്രീകളുടെ ഇത് കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് എൻ്റെ വൈഫുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഇതിൻ്റെ ഒരു ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയദർശിനിൻ്റെ ഒരു ഇതിൽ. അമ്മയുടെയൊക്കെ അവരുടെയൊക്കെ സംസാരത്തിൽ നമുക്ക് അറിയുന്നുണ്ട്. അവർ എപ്പോഴും പറയുന്നുണ്ട് ഈ ബസ്സുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്, അവിടെ നിന്ന് പാലക്കാട് പോയിട്ട് വരാനൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു സംരംഭം. അത് തുടർന്നുകൊണ്ട് പോകണം, അതാണ് നമ്മുടെ അഭിപ്രായം.
0: ഒഴിവാക്കലിന്റെയും അപകർഷതാബോധത്തിന്റെയും അടുക്കള വരാന്തയിൽ നിന്ന് ഇനിയും അരങ്ങത്തേക്ക് വരാത്ത സ്ത്രീജനങ്ങളെ കേവലം സ്തുതികളാൽ സന്തോഷിപ്പിക്കുക എന്നതിൽ നിന്നും മാറി സ്ഥിതിസമത്വം എന്ന ഉദാത്ത ദാർശനികതയുടെ പ്രായോഗിക

0: മണ്ഡലത്തിലേക്ക് കാൽവച്ച് കയറുന്നതിനുള്ള വാതായനങ്ങൾ തുറന്നിടുകയായിരുന്നു വി ഡി സതീശൻ സർക്കാർ നടപ്പിലാക്കിയ ആദ്യ പദ്ധതിയായ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ.
1: ഞാൻ ഇപ്പോൾ ഒരു ഡേ കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സ്വന്തമായിട്ട് എനിക്ക് പിക്കിൾസിൻ്റെ ബിസിനസ്സുണ്ട്. പിന്നെ ഞാൻ ടൈലറിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒറ്റ ദിവസം എനിക്ക് ഓടിയെത്തണം.
0: അശ്വതി,
1: യാത്ര ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യാത്ര മാത്രമല്ല ചെലവ്, ബസ് ഫെയർ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പ്രിയദർശിനി വന്ന ശേഷം അത് കുറച്ച് ചെലവ് നമുക്ക് ചുരുക്കാൻ പറ്റി. എല്ലാ സമയത്തും അത് കിട്ടണമെന്നില്ല, എന്നാലും കിട്ടുന്ന സമയം മാക്സിമം നല്ലതാണ്. എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് പ്രിയദർശിനി വന്നത്.
0: നൂറ് ദിനങ്ങളുടെ നിറവിലെത്തിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ വെറുമൊരു യാത്രാ സൗകര്യമായി മാത്രമല്ല വിലയിരുത്തേണ്ടത്. പുരോഗതിയുടെ സമൂഹത്തിൽ സദാ വീശുന്ന സ്വതന്ത്ര ശ്വാസം നുകരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതവും മാന്യവുമായുള്ള സഞ്ചാരം സാധ്യമാക്കുന്ന വിപ്ലവകരമായ ഒരു സാമൂഹിക ഇടപെടലായിരുന്നു അത്. പ്രിയദർശിനി സൗജന്യ യാത്ര ആത്മാഭിമാനത്തോടൊപ്പം സ്ത്രീകളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയാണ്. സമസ്ത മേഖലകളിലുമുള്ള അവരുടെ അവസരങ്ങൾ കൂടുതൽ വിപുലമാക്കുകയാണ്.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ഈ ചിത്രത്തിനുവേണ്ടി ചിത്രയും വിശ്വനാഥും ശ്രീരാമം സംഗമം പാടിയത് രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: offer is massive. Total aura. You got a lock in.
1: No cap. Pure vibes. Pittapillil Saturday surprise sale il neck band mudal sound bar vare free.
2: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് പിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാ.
3: ഒക്ടോബർ 10 പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാർ തന്നാലോ ആലോചിക്കാം.
8: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കേട്ടു.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
9: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
10: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ

0: ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. രഞ്ജിത്ത് ഗോവിന്ദ് പാടിയത് ചിത്രം ബോഡിഗാർഡ്.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൽ ഹരിചരണും പ്രീതി പിള്ളയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മ. ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാണ്.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സ്വപ്ന സഞ്ചാരി ഈ ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ചിത്രയും പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: ശ്രീനിവാസും സുജാതയും പാടിയ ചിത്രം സ്വപ്നക്കൂട്, രചന കൈതപ്രം, സംഗീതം നൽകിയത് മോഹൻ സിദ്ധാരാമൻ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം ജൂലൈ 4. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രാജീവ് നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി നജീം അർഷദ് പാടിയത് ചിത്രം ട്രിവാൻഡ്രം ലോഞ്ച്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജാർഖണ്ഡിലെ ദേവഘർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2-ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. സന്തുലിതവും സമഗ്രവുമായ വികസനത്തിന്റെ പ്രതീകമാണ് ദേവഘർ എയിംസ് എന്ന് ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യും. CJP ജന്തർമന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. നിരവധി പേർ കസ്റ്റഡിയിൽ. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ജനപ്രതിനിധികളുടെ മഹാസംഗമം നടന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ഉദ്ഘാടനം മറ്റന്നാൾ മേയർ VV രാജേഷ് നിർവഹിക്കും. ഈ അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റഗ്ബി ഉൾപ്പെടുത്തണമെന്നും മത്സരം സമയബന്ധിതമായി നടത്തണമെന്നും ഉത്തരവിട്ട് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷ്യ വസ്തുക്കൾക്ക് അമിത വില ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ 2-ാം ഘട്ട മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 62,000 രൂപ പിഴ ചുമത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോൾ 13-ാം സീസണിലെ 2-ാം മത്സരത്തിൽ ഗോവ ചെന്നൈയെ നേരിടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ഇപ്പോൾ അനന്തബ്രീഫം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ജലസേചനത്തിന് നൂതന രീതികൾ, ഡോക്ടർ മനോജ് പി സാമുവേൽ സംസാരിക്കുന്നു. 7:20, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീത സുധയിൽ, ലാൽഗുഡി ജി ജയരാമൻ, ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദം എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുലഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിച്ചത്. 11:00 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷ മല്ലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ പോവുക പ്രഭാതമേ എന്ന കവിത, ആലാപനം ഖാലിദ്, ഉദയഗീതം, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, പ്രഭാത പേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഇതിൽ ഒറൂപ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 167. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12:00 to 11:00 വരെ ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:00 ബാലലോകം, 12:00 പിന്നാലെ പായുന്ന സ്വപ്നങ്ങൾ.

6:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി, 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പോക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ഗാനാമൃതം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. ഇതിൽ ഹോർട്ടികോർപ്പിന്റെ തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് പ്രവർത്തനോദ്ഘാടനം റിപ്പോർട്ട്. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീത സുധയിൽ എം കെ എസ് ശിവ, എം കെ എസ് നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഈ ഗാനത്തിന്റെ രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: Bro, this offer is massive. Total aura. You got a lock-in.
5: No cap. Pure vibes. Pittapillil Saturday surprise sale. Neck band mudal soundbar vare free.
6: Ivarada slang search cheythu palavedane aagunnavinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
7: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase inum purchase value anusarichu urappaya sammanangal.
8: MRT Home Needs il Brass Mela.
9: Cookwares, pooja articles, home decors. Marketile ethavum kuranja nirakil migacha discountukalode 5000 rupayke mugalilulla ella purchasegalkkum attractive cash discounts.
10: Ee offer September 28 mudal October 20 vare. Conditions apply. MRT Home Needs Main Road Chara.
11: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
12: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പതിഞ്ചിരയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി സംഗീതം നൽകി ചിത്രം പാടിയത് ചിത്രം കാക്കക്കുയിൽ.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് MK അർജുനൻ.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സന്ധ്യാഗീതം തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയതാണ്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാ സമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി

0: വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പൂനമല്ലി വടവളനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് നാടിന് സമർപ്പിക്കുന്ന അദ്ദേഹം 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. 16th നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ടെക്നോ പാർക്ക് ഫേസ് 1-ൽ ടെക് കേരളം ബ്രാൻഡ് അവതരണവും IT പാർക്ക് അഫിലിയേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ മഹാസംഗമം എറണാകുളത്ത് നടന്നു. സംഗമം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികൾക്കായി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കതിര് പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമാകുന്നു. ജില്ലയിലെ 27 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, പഴവർഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക. പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 10,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
0: കൊച്ചി കളമശ്ശേരിയിൽ സ്പാ നടത്തിപ്പിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവതിയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചു. യുവതിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾക്ക് ആദരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിന്റെ പുതിയ സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC AC ഡൽഹി പോരാട്ടം പുരോഗമിക്കുകയാണ്. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ FC ഗോവ ചെന്നൈയിൻ FC നേരിടും. നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിൻകര

0: ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് സ്വീകരണം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: ഘോഷയാത്ര നാളെ വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിനു ശേഷം സരസ്വതീ ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും.
0: സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ പിഴയായി 62,000 രൂപയും ചുമത്തി. ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. പരിശോധന എല്ലാ മാസവും തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷിനും കൌൺസിലർ സുഗതനുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി കൌൺസിലർമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റായ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോ ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 58 വയസ്സായിരുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ 1993 ബാച്ച് ജൂനിയർ ഗ്രേഡ് ഗ്രൂപ്പ് ബി ഉദ്യോഗസ്ഥനാണ് വികൽപ് ശുക്ല. ബി എസ് എൻ എല്ലിന്റെ 26 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് പി എം ജി ജംഗ്ഷനിലെ ബി എസ് എൻ എൽ കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് കെ എം ബീനമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. മേയർ വി വി രാജേഷ് പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പാളയം, ഫോർത്ത്, കണ്ണമ്മൂല, തൈക്കാട്, പെരുന്താന്നി വാർഡുകളാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94 പതിപ്പ് നാളെ വാരാണസിയിൽ സംഘടിപ്പിക്കും. സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്ന് ദീക്ഷ മണ്ഡപ് വരെയാണ് സൈക്കിൾ യാത്ര. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടിയിൽ പങ്കെടുക്കും. നശാമുക്ത യുവ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച 3 ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ 3 കോടതികളിലും നടപ്പാക്കി വരുന്ന ഡിസിഎംഎസ് സംവിധാനം ഭൂമിശാസ്ത്രപരമായി വിവിധ ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാ സമ്മേളനം 9 സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൌകര്യത്തോടെയും പാക്കിംഗ് സൌകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
2: സന്ധ്യാഗീതത്തിൽ അവസാനമായി ബി എ ചിദംബരനാഥിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന ടി കെ ആർ ഭദ്രൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു.
1: കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ്.
5: വയലും വേടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നന്ദി വൈദ്യുതി പോലെയാണ്, നിലനിൽക്കണമെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും വേണം. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നന്മയ്ക്കും ഓരോ അവസരത്തിനും ഓരോ സ്നേഹത്തിനും നമ്മെ ചേർത്ത് നിർത്തുന്ന ഓരോ മനുഷ്യർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ പഠിക്കാം. നന്ദി പറയുന്നത് വെറും ഒരു വാക്കല്ല, അത് നമ്മുടെ മനസ്സിൽ നന്മയുടെ വെളിച്ചം തെളിയിക്കുന്ന ഒരു ശക്തിയാണ്. ഓരോ നിമിഷവും ലഭിച്ചതിനെ വിലമതിച്ച് നന്ദിയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കൂടുതൽ മനോഹരമാകുന്നു. നന്ദിയുള്ള ഹൃദയം നന്മയുടെ കാന്തമാണ്. നാം നന്മയെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നന്മയും നമ്മളെ തേടിയെത്താൻ തുടങ്ങും. ഈ ഒരു ചിന്തയോടെ നമുക്ക്

0: ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മാറിയ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പുത്തൻ ജലസേചന രീതികളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേര് ചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്ര കുമിൾ ഏതാണ്? ചോദ്യം കേട്ടല്ലോ, ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. നമ്മുടെ കേരളം ഒരു കാലത്ത് ജലദൌർലഭ്യം അധികം അനുഭവപ്പെടാത്ത ഒരു സംസ്ഥാനമായിരുന്നില്ലേ? നിറയെ വയലുകളും കുളങ്ങളും നീരുറവകളും തോടുകളും, എവിടെ നോക്കിയാലും പച്ചപ്പും എല്ലാം. എന്തൊരു ഭംഗിയായിരുന്നു. നഗരവൽക്കരണം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കുളങ്ങളെല്ലാം വറ്റി, അല്ലെങ്കിൽ പായലും വേസ്റ്റും കൊണ്ട് മൂടപ്പെട്ടു. വയലുകൾ കുറെ നികത്തി, ഉള്ള വയലുകൾ തരിശായും മറ്റു കൃഷിയിലേക്കും മാറി. അങ്ങനെ ജലദൌർലഭ്യം അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥാ മാറ്റം സംഭവിച്ചതോടെ മഴയും കുറഞ്ഞു. ഈ അവസ്ഥയെ കുറച്ചെങ്കിലും കുറയ്ക്കാൻ കിട്ടുന്ന വെള്ളം നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മഴയുടെ താളം തന്നെ തെറ്റി. ചിലപ്പോൾ അതിവൃഷ്ടി, മറ്റു ചിലപ്പോൾ കടുത്ത വരൾച്ച. ഈ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ്. കൃഷിക്കാവശ്യമായ വെള്ളം കൃത്യസമയത്ത് ലഭിക്കാതെ വരുമ്പോൾ വിളവിനെയും കർഷകന്റെ വരുമാനത്തെയും ഇത് സാരമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജലത്തിന്റെ ഓരോ തുള്ളിയും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവോടെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന പുത്തൻ ജലസേചന രീതികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പരമ്പരാഗത ജലസേചന രീതികളിൽ നിന്ന് മാറി കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ വിളവ് നേടാൻ സഹായിക്കുന്ന രീതികൾ വളരെയധികം ഉപയോഗം ചെയ്യും. ഇന്ന് കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചുള്ള പുത്തൻ ജലസേചന രീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കോഴിക്കോട് ആസ്ഥാനമായ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുൻ ഡയറക്ടറും കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ മനോജ് പി സാമുവൽ.
3: 3000 മില്ലിമീറ്റർ മഴയും 44 നദികളും 4000-ലധികം ചെറുതും വലുതുമായ തണ്ണീർത്തടങ്ങളുമുള്ള കേരളത്തിന്റെ ജലമേഖലയിലെ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒട്ടനവധിയാണ്. പ്രളയവും വരൾച്ചയും ആവർത്തിച്ചു വരുന്നത് അസാധാരണ കാഴ്ച അല്ലാതാകുന്നു. ജലമലിനീകരണവും ജലത്തിന്റെ ഗുണനിലവാരത്തിലുള്ള പ്രശ്നങ്ങളും വ്യാപകമാകുന്നു. ഒപ്പം അനിയന്ത്രിതമായ വികസനവും മനുഷ്യ ഇടപെടലുകളും ജലത്തിന്റെ അളവിനെയും ഗുണനിലവാരത്തെയും ബാധിക്കുന്നുണ്ട്. കേരളം പോലെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്ത് ജലമുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളിലുള്ള സമ്മർദ്ദം വളരെയേറെയാണ്. ഖരദ്രവ്യ മാലിന്യങ്ങൾ അന്തിമമായി എത്തുന്നത് ജലാശയങ്ങളിലും ജലനിർഗമന മാർഗങ്ങളിലുമാണ്. അമിതമായ നഗരവൽക്കരണവും ടൂറിസവും മറ്റും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇക്കാലത്ത് അനുഭവ വേദ്യമാവുന്നു. പ്രതിവർഷം ഒരേക്കർ സ്ഥലത്ത് ഏകദേശം 1.5 കോടിയോളം ലിറ്ററാണ് മഴവെള്ളമായി നമുക്ക് കിട്ടുന്നത്. പക്ഷേ നാട്ടിൽ പലയിടങ്ങളിലും വരൾച്ച തുടങ്ങിക്കഴിഞ്ഞു. ആവർത്തിച്ചു വരുന്ന വരൾച്ച പ്രളയ പ്രതിഭാസങ്ങൾക്ക് കാലാവസ്ഥാ മാറ്റത്തെ മാത്രം നാം പഴിച്ചാൽ പോരാ, ഒപ്പം നമ്മുടെ തന്നെ സ്ഥല ജല മാനേജ്മെന്റിലെ പാളിച്ചകളാണ് തിരിച്ചറിയേണ്ടത്. കാവും കുളങ്ങളും കാടും തോടും പാടവും ഒക്കെ ഉൾപ്പെട്ട ഗ്രാമീണ ആവാസ വ്യവസ്ഥ തകർക്കപ്പെട്ടതോടുകൂടെ ഭൂമിയുടെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ജലനീക്കവും മന്ദഗതിയിലായി. ഉപരിതല വിസ്തൃതി കൂടിയ കുന്നുകളും മലകളും ഇടിച്ച് ആ മണ്ണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിറയ്ക്കുമ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് വെള്ളം താഴ്ത്താനുള്ള 2 വഴികളാണ് ഒരേപോലെ കൊട്ടിയടയ്ക്കപ്പെടുന്നത്. വീടും റോഡും പാലങ്ങളും മറ്റും ഏറുംതോറും ഭൗമാന്തർ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ജലശേഖരണികളിലേക്ക് ജലം കിനിഞ്ഞിറങ്ങാനുള്ള സാധ്യത.

കുറയുകയാണ്. ഒപ്പം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ഭൂവിഭാഗങ്ങളിലേക്കും ഏറെക്കുറെ ഒരേപോലെ ജലവിതരണം ഉറപ്പാക്കുന്ന ജലശൃംഖലയായ നമ്മുടെ പുഴകൾ ഏറെ അധികം ചൂഷണത്തിനും ശോഷണത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്ന കാലമാണിത്. ഇടമുറിയാ മഴ പെയ്യുന്ന ഇടവപ്പാതി ഇന്ന് പഴങ്കഥയായിരിക്കുന്നു. മഴ കൂടുതൽ കേന്ദ്രീകൃതവും തീവ്രത കൂടിയതുമാകുന്നു. മേഘവിസ്ഫോടനങ്ങൾ വാർത്തയാകാത്ത കാലം, മഴ ദിവസങ്ങളുടെ എണ്ണം കുറയുകയും അതേസമയം പെയ്യുന്ന ദിവസങ്ങളിൽ മഴ അതിശക്തമാകുകയും ചെയ്യുന്നു. കാലാവസ്ഥ മാറ്റം 2016 വരൾച്ചയോടുകൂടി കേരളത്തിൽ കൂടുതൽ ദൃശ്യമായി തുടങ്ങി. തുടർന്ന് 2018-19 തീവ്ര വെള്ളപ്പൊക്ക ദുരിതത്തിലായി നമ്മുടെ സംസ്ഥാനം. മറ്റൊരു പ്രശ്നം ഈ ഉപരിതല ജലസ്രോതസ്സുകളുടെ ശോഷണവും ലഭ്യതക്കുറവും ഭൂജലസ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദം കൂട്ടുന്നു എന്നുള്ളതാണ്. വെള്ളം പമ്പ് ചെയ്യാൻ കൂടുതൽ ഇന്ധനം അല്ലെങ്കിൽ ഊർജം ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് കാർബൺ പുറന്തള്ളൽ കൂട്ടുന്നു. ആഗോളതാപനത്തിന്റെ പ്രധാന കാരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. ഉയർന്ന ഊർജ ഉപയോഗം കാർബൺ ന്യൂട്രൽ ആവാസ വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ മുന്നേറ്റങ്ങളെ പുറകോട്ടടിപ്പിക്കും. വരൾച്ചയുടെ പ്രത്യക്ഷ ആഘാതങ്ങൾ കൃഷി, ജലസേചനം, കുടിവെള്ളം, ഗാർഹികം, മൃഗസംരക്ഷണം, ഉൾനാടൻ മത്സ്യകൃഷി തുടങ്ങിയ മേഖലകളിലാണെങ്കിൽ ടൂറിസം, ജലഗതാഗതം തുടങ്ങിയ മേഖലകളിലെ പരോക്ഷ ആഘാതങ്ങൾ കൂടി നാം കണക്കിലെടുക്കണം. സാധാരണ പോലെയോ കവിഞ്ഞോ ഉള്ള തുലാമഴയും വേനൽ മഴയും വരൾച്ച സാധ്യത ഇല്ലാതാക്കിയേക്കാം. മഴയുടെ അളവ് മാത്രമല്ല വിതരണക്രമം കൂടിയാണ് വരൾച്ചയുടെ രൂക്ഷത നിർണ്ണയിക്കുന്നത്. പക്ഷേ എൽനിനോ പ്രഭാവം മൂലം മഴക്കാലം ദുർബലമായിരിക്കുന്ന ഈ വർഷം ഇനിയുള്ള മഴയുടെ അളവും വിതരണക്രമവും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത മാസങ്ങളിൽ പെയ്യാനിരിക്കുന്ന തുലാമഴ, അതുവഴിയായി ലഭിക്കുന്ന മഴവെള്ളം നഷ്ടപ്പെടാതെ ഡാമുകൾ മുതൽ വീട്ടിലെ കുടത്തിൽ വരെയുള്ള സംഭരണികളിൽ സംഭരിച്ച് ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പെയ്ത്തായും ഒഴുക്കായും ലഭിക്കുന്ന വെള്ളം മണ്ണിലേക്ക് ഇറക്കിയും കുളത്തിലെത്തിച്ചും കുടത്തിൽ അടച്ചും വേണം കൃഷി ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പാക്കാൻ. പടുതാക്കുളങ്ങൾ ഉൾപ്പെടെയുള്ള മഴവെള്ള സംഭരണ മാർഗങ്ങൾ വഴിയായി നമുക്ക് കൃഷിഭൂമിയിൽ ജലം സംഭരിക്കാം. തുള്ളിനാന, കൃത്യത കൃഷി തുടങ്ങിയ നവീന മാർഗങ്ങൾ ഉപയോഗിച്ച് ജലം കാര്യക്ഷമമായും കുറഞ്ഞ അളവിലും ചെടികൾക്ക് കൊടുക്കാം. മണ്ണിന്റെ ജലാകീരണശേഷി വർദ്ധിപ്പിക്കുവാനും നിലനിർത്തുവാനും പുതയിടുകയോ മണ്ണൊരുക്കുകയോ ജൈവ വളങ്ങൾ ചേർക്കുകയോ ചെയ്യാം. ജലസംഭരണം, ജല സംരക്ഷണം, പരിമിത ഉപയോഗം എന്നിവയിൽ അധിഷ്ഠിതമായി വേണം അടുത്ത ഏതാനും മാസത്തെ കൃഷി പ്രവർത്തനങ്ങൾ നടത്താൻ. ജലസേചനം നടത്തുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജലസേചനത്തിന്റെ സമയം, ജലസേചനത്തിന്റെ അളവ്, ഏറ്റവും അനുയോജ്യവും ഗുണകരവുമായ ജലസേചന രീതി. അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതുമൂലമുള്ള മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ, ഭൂപ്രകൃതിയുടെ പ്രത്യേകത തുടങ്ങിയവയൊക്കെ ജലസേചനത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. സാധാരണയായി ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ് അതിന്റെ ബാഷ്പീകരണ സേചന തോതിന് അനുസൃതമായിരിക്കും. കാലാവസ്ഥ, വിളയിനം, ജലസേചന രീതി എന്നിവയൊക്കെ പരിഗണിച്ചാണ് ചെടിയുടെ ശരിയായ വളർച്ചയ്ക്കും ഉയർന്ന ഉൽപ്പാദനത്തിനും ആവശ്യമായ വെള്ളത്തിന്റെ അളവ് കണക്കാക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു തെങ്ങിന് ശരാശരി ഒരു ദിവസം 40 ലിറ്ററോളം വെള്ളം വേണ്ടിവരും എന്നുള്ളതാണ് കണക്ക്. വരൾച്ചാക്കാലത്ത് ജലാവശ്യകത 28 മുതൽ 45 ലിറ്റർ വരെയാണെന്നാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത്. കവുങ്ങിന് പ്രതിദിനം ശരാശരി 15 മുതൽ 20 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ ഇനം, വളർച്ചാഘട്ടം, മണ്ണുതരം, ഭൂഘടന എന്നിവയൊക്കെ അനുസരിച്ച് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് പൂഴിമണലുള്ള ചരിഞ്ഞ പ്രദേശങ്ങളിലെ സസ്യങ്ങൾക്ക് കൂടുതൽ ജലം ആവശ്യമായി വരും. ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ ചെടിയുടെ വേരുപടലത്തിൽ നേരിട്ട് ജലം എത്തിക്കാൻ സഹായകമാകുന്നു. സ്പ്രിംഗ്ലർ ജലസേചന സംവിധാനത്തിൽ മഴ പോലെ ചെറിയ കണികകളായി ജലം ചെടികൾക്ക് നൽകുന്നു. വേരുപടലത്തിലേക്ക് തുള്ളികളായി വെള്ളം നൽകുകയാണ് ഡ്രിപ്പ് അല്ലെങ്കിൽ കണിക അല്ലെങ്കിൽ തുള്ളിനന സംവിധാനത്തിൽ ചെയ്യുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, തോട്ടവിളകൾ തുടങ്ങിയവയൊക്കെ ഡ്രിപ്പ് സിസ്റ്റം വളരെ അനുയോജ്യമാണ്. അതേസമയം സ്പ്രിംഗ്ലർ സിസ്റ്റം കാപ്പി, ഏലം, തീറ്റപ്പുല്ല് തുടങ്ങിയ തോട്ടവിളകൾക്കാണ് കൂടുതൽ അനുയോജ്യം. സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ ജല ഉപയോഗ കാര്യക്ഷമത 50 മുതൽ 90% വരെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ഊർജ ഉപയോഗത്തിലും വെള്ളത്തിന്റെ ആവശ്യകതയിലും ഉണ്ടാകുന്ന കുറവ് കൃഷി ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഒപ്പം വിള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആത്യന്തികമായി കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. സൂക്ഷ്മതലത്തിൽ വൈദ്യുതിയിലും വളം ഉപയോഗത്തിലും ഉണ്ടാകുന്ന കുറവ് ദേശീയതലത്തിൽ വിഭവ സംരക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായേക്കും. പ്രത്യേകിച്ചും കൃഷി ലാഭകരമാക്കുന്നതിനും കൃഷിഭൂമിയിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഇത് ഉത്തേജനം നൽകും. വിള ദൈർഘ്യവും കാർഷിക രീതികളും അനുസരിച്ച് ഹെക്ടറിന് ഏകദേശം 1500 മുതൽ 3000 മില്ലി ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന കരിമ്പ് പോലെയുള്ള ഉയർന്ന ജല ആവശ്യകതയുള്ള വിളകൾക്ക് പോലും ഡ്രിപ്പ് സംവിധാനങ്ങൾ നന്നായി ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഗവേഷണം തെളിയിച്ചിട്ടുള്ളത്. കണികാ ജലസേചനവും മറ്റ് സൂക്ഷ്മ ജലസേചന രീതികളും പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി മാറ്റാനുള്ള സാങ്കേതിക വിദ്യയും ഇന്ന് ലഭ്യമാണ്.

മണ്ണിലീർപ്പത്തിന്റെ തോത് സെൻസറുകളിലൂടെ അറിഞ്ഞ് ജലസേചന സംവിധാനം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിപ്പിക്കാനും നിർത്തുവാനും ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സാധിക്കും. GPS, GIS, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓരോ ചെറു തുണ്ടുഭൂമിക്കും അതിലെ വിളയ്ക്കും ആവശ്യമായ വെള്ളവും വളവും യഥാസമയത്ത് തന്നെ കണ്ടുപിടിച്ച് യഥാസ്ഥലത്ത് തന്നെ കൊടുക്കാൻ കഴിയുന്ന കൃത്യത കൃഷി, അതായത് പ്രിസിഷൻ അഗ്രികൾച്ചർ എന്ന രീതി കൂടുതൽ പ്രദേശങ്ങളിൽ വ്യാപകമായി വരുന്നു. സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങളുടെ പ്രധാന പ്രശ്നം തുണ്ടുവൽക്കരിക്കപ്പെട്ട ഭൂമിയാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ തുള്ളിനന സമ്പ്രദായങ്ങളുടെ മെയിൻ്റനൻസും ഒരു പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂട്ടായ മുന്നേറ്റത്തിലൂടെ കമ്മ്യൂണിറ്റി സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ, കമ്മ്യൂണിറ്റി തുള്ളിനന കൂട്ടു തുള്ളിനന സമ്പ്രദായങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. കനാൽ മേഖലകളിലും സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. ഉപരിതല ജലത്തിന്റെയും ഭൂജലത്തിന്റെയും സംയോജിത ഉപയോഗം ജല ഉൽപാദന ക്ഷമതയിലും ജലസംരക്ഷണം കൈവരിക്കുന്നതിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചെറുകിട ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നതെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ കനാൽ മേഖലകളിലും സൂക്ഷ്മ ജലസേചനം വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാലക്കാട് മേഖലയിൽ സൂക്ഷ്മ ജലസേചന സമ്പ്രദായം കനാൽ മേഖലയുമായി ബന്ധപ്പെട്ടും നടപ്പിലാക്കാൻ കഴിയണം. കനാൽ കമാൻഡുകളിൽ വെള്ളം തുറന്നുവിടുന്ന സമയത്ത് വ്യക്തിഗതമായോ കൂട്ടായോ പ്രവർത്തിക്കുന്ന ജലസംഭരണ സംവിധാനങ്ങളിൽ വെള്ളം ശേഖരിച്ചാണ് സൂക്ഷ്മ ജലസേചന സംവിധാനത്തിനായി ഉപയോഗിക്കേണ്ടത്. കനാൽ കമാൻഡുകളിൽ ഈ സാങ്കേതികവിദ്യ പ്രചാരത്തിൽ വരുന്നത് ജല ഉപയോഗം കുറയ്ക്കുന്നതിനും കനാൽ കമാൻഡുകളുടെ ഹെഡ് ടെയിൽ റീച്ചുകളിലെ ജല ലഭ്യതയിലെ അസമത്വം കുറയ്ക്കുന്നതിനും ജലസേചനത്തിന് കീഴിലുള്ള വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകും. കനാൽ കമാൻഡുകളിൽ നെല്ലിലേക്കും കരിമ്പിലേക്കും സൂക്ഷ്മ ജലസേചനം വ്യാപിപ്പിക്കുന്നത് ജല ആവശ്യകതയിൽ വലിയ കുറവുണ്ടാക്കും. SRI കൃഷി സമ്പ്രദായത്തിലൂടെ നെൽകൃഷി ചെയ്യുമ്പോൾ സൂക്ഷ്മ ജലസേചന രീതി കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടെ കേരള സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കേര എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായും നെൽകൃഷിയിലും മറ്റ് കൃഷിയിടങ്ങളിലും സൂക്ഷ്മ ജലസേചന സമ്പ്രദായത്തിലൂടെ ജലത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നു. മാത്രമല്ല നെൽകൃഷിയിൽ പ്രധാനമായും ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്, അതായത് എല്ലാ സമയത്തും വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യമില്ല. കണ്ടത്തിൽ ചെടിയുടെ വളർച്ചയുടെ ചില പ്രത്യേക ഘട്ടത്തിൽ മാത്രം ജലം ആവശ്യമുള്ളൂ. ആ സമയത്ത് മാത്രം കൃഷിഭൂമിയിൽ വെള്ളം നിറച്ചു നിർത്തുന്ന രീതിയിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇടയ്ക്ക് അത് പൂർണ്ണമായും ഡ്രൈ ആയിട്ടായിരിക്കും കൃഷിഭൂമി നിലനിർത്തുന്നത്. അത് ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി നെൽകൃഷിയുടെ സമയത്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം വെള്ളം നിറച്ച് കൃഷി ചെയ്യുന്ന സമ്പ്രദായം വ്യാപകമാകേണ്ടതുണ്ട്. വലിയ രീതിയിൽ വെള്ളം ലാഭിക്കാൻ ഇതുവഴിയായി നമുക്ക് സാധിക്കുന്നതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക മൈക്രോ ഇറിഗേഷൻ സംവിധാനങ്ങൾ വ്യാപകമാക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പുതിയ സൂക്ഷ്മ ജലസേചന നയത്തിൽ ഇതിന് ധാരാളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാന മേഖല ശ്രദ്ധ ആവശ്യമുള്ളത് പ്രാദേശിക വിളകളുടെ തെരഞ്ഞെടുപ്പും കൃഷിരീതിയുമാണ്. വെള്ളം ലഭ്യമായി കഴിഞ്ഞാൽ പ്രദേശത്തെ വിളരീതി ജലതീവ്രമായ വിളകളിലേക്ക് മാറുന്നു എന്നത് സാധാരണ അനുഭവമാണ്. ഭൂജലം ഒരു പൊതു സ്വത്തായതിനാൽ വ്യക്തിഗത കർഷകർ ഇതിന്റെ വിളയ്ക്ക് ഭൂജലം പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അത് തീർച്ചയായിട്ടും ഭൂജലമായാലും ഉപരിതല ജലമായാലും കൃത്യമായും സൂക്ഷ്മമായും ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും മഴ മടിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത്, എൽനിനോ പ്രഭാവം കൂടുതലായി കണ്ടുവരുന്ന ഈ സമയത്ത് ഇതേപോലെ കൃത്യമായിട്ടുള്ള വെള്ളത്തിന്റെ ലഭ്യത കണക്കിലെടുത്തുകൊണ്ട് മാത്രം ജലസേചന സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ കലണ്ടർ അനുസരിച്ച് മഴയുടെ അളവ് കണക്കാക്കിയും പ്രവചിച്ചും മറ്റു സ്രോതസ്സുകൾ വഴിയായിട്ടുള്ള ജലലഭ്യത അറിഞ്ഞും വേണം കൃഷിരീതികളും വിളയും കൃഷി കലണ്ടറും തയ്യാറാക്കേണ്ടത്. ഓരോ കൃഷിയിടത്തിനും പടശേഖരത്തിനും കൂട്ടുകൃഷി സമ്പ്രദായത്തിനും പ്രത്യേകമായ വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ വളരെ നന്ന്. ഓരോ ആഴ്ചയിലും ലഭ്യമായ ജലവും ആവശ്യമുള്ള ജലവും കണക്കുകൂട്ടി തയ്യാറാക്കുന്ന ജല ബഡ്ജറ്റുകൾ വിവിധ മേഖലകളിൽ ജലത്തിന്റെ വിതരണക്രമം കാര്യക്ഷമമാക്കാനും ജലലഭ്യതയ്ക്കനുസരിച്ച് കൃഷിയെയും കൃഷി ഇടത്തെയും ഒരുക്കാനും അതുവഴിയായി ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൂട്ടാനും സഹായകമാകും. മറ്റൊരു പ്രധാന സാധ്യത പരിമിതമായി മാത്രം മലിനീകരിക്കപ്പെട്ട ജലം ശുദ്ധീകരിച്ച് ജലസേന ആവശ്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്ത്, ധാരാളം മലിനജലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണമായി മലിനീകരിക്കപ്പെടാത്ത ഗ്രേ വാട്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന വെള്ളം, പരിമിതമായി മാത്രം മലിനീകരിക്കപ്പെട്ട വെള്ളം, നമ്മുടെ കുളിമുറിയിൽ നിന്നും കിച്ചൺ സിങ്കുകളിൽ നിന്നും ഒക്കെ വരുന്ന വെള്ളം നമ്മൾക്ക് എന്തുകൊണ്ട് കുറച്ചെങ്കിലും ശുദ്ധീകരിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മളുടെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആ പ്രദേശത്തെ ജലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. പഞ്ചായത്തുകളും കൃഷിഭവനും ഒക്കെ കൂടെ ചേർന്ന് പ്രദേശത്തിന്റെ ഒരു ഭൂവിനിയോഗ ഭൂപടം തയ്യാറാക്കേണ്ടതുണ്ട്. വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. പഞ്ചായത്തിലെ ഓരോ തുണ്ടുഭൂമിയും ഏതാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്, കാർഷിക ക്രമവും രീതിയും എന്ത്,

0: വേണം. ജനകീയ പങ്കാളിത്തത്തിലൂടെ ആവണം ഇവ തയ്യാറാക്കേണ്ടത്. എല്ലാ ത്രിതല പഞ്ചായത്തുകളിലും വാട്ടർ ബഡ്ജറ്റിംഗ് നടപ്പിലാക്കേണ്ടതുണ്ട്. ഓരോ കൃഷിയിലും ഓരോ സീസണിലും എത്ര വെള്ളം എന്ന് കൃത്യമായി കണ്ടെത്താനും അതിനനുസരിച്ചുള്ള ജലം ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താനും സാധിക്കണം. ജല ബഡ്ജറ്റ് പ്രക്രിയ നടക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയൊരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ജല ലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ ജലം കൂടുതലായി ഉപയോഗിക്കുന്ന വിളകൾ കൃഷി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സൂക്ഷ്മ ജലസേചന സമ്പ്രദായങ്ങൾ പോലെയുള്ള ജല ആവശ്യകത കുറവുള്ള ജലസേചന സമ്പ്രദായങ്ങളിലേക്ക് മാറുക, മലിനജലത്തെ ഒരു പരിധിവരെ ശുദ്ധീകരിച്ച് ജലസേചന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തുറക്കുക, വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള ജലം അതിനായി ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, ജലമലിനീകരണം തടയുക. ഇതോടൊപ്പം തന്നെ ഇതെല്ലാം കാലാവസ്ഥാ വിവര ശേഖരണവുമായി ബന്ധപ്പെടുത്തുക. തദ്ദേശീയമായ കാലാവസ്ഥാ വിവര ശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി ബ്ലോക്ക് അടിസ്ഥാനത്തിലെങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനമോ കുറഞ്ഞ പക്ഷം ഒരു മഴഭാവനയെങ്കിലും സ്ഥാപിക്കേണ്ടതാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചാൽ ഏറെ നന്ന്. ഭാവിയിൽ കൂടുതൽ കൃത്യമായ പ്രവചന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മൾ ശേഖരിക്കുന്ന കാലാവസ്ഥാ വിവര സഞ്ചയം തലം സഹായകമാകും. പ്രത്യേകിച്ചും അടുത്ത തലമുറയ്ക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാകും. ജനകീയ കാലാവസ്ഥാ നിരീക്ഷണ പ്രവചന സംവിധാനങ്ങൾ ചിലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കേണ്ടതുണ്ട്. തങ്ങളുടെ പ്രദേശത്തെ കാലാവസ്ഥയെക്കുറിച്ചും ജലവിഭവങ്ങളെക്കുറിച്ചും അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ലഭ്യമായ വിവരങ്ങൾ വെബ്സൈറ്റ് വഴിയോ ഡാഷ്ബോർഡ് വഴിയായോ മൊബൈൽ ആപ്പിലൂടെയോ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അതുമായി ചേർന്ന വെള്ളപ്പൊക്ക വരൾച്ച പ്രവചന സംവിധാനങ്ങളും ഓരോ നദീതടവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ടതും അത് കൃഷി വകുപ്പും മറ്റ് പ്രധാനപ്പെട്ട കൃഷി മൃഗസംരക്ഷണ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ വഴിയും കർഷകരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ഉള്ള കണ്ടിജൻസി പ്ലാനുകൾ ഓരോ കൃഷിഭവന്റെ നേതൃത്വത്തിലും വേണം. മഴ കൂടിയാൽ ഏത് രീതിയിലാണ് കൃഷിയിൽ മാറ്റം വരുത്തേണ്ടത്, അതോടൊപ്പം തന്നെ മഴ കുറവുള്ള സമയത്തും പ്രദേശങ്ങളിലും ഏത് രീതിയിലാണ് കൃഷിയിൽ മാറ്റം വരുത്തേണ്ടത്, കാർഷിക കലണ്ടർ എങ്ങനെ നമുക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഓരോ വർഷവും ഓരോ സീസണിലും മാറിക്കൊണ്ടിരിക്കും. ഈ വർഷം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പോൾ മഴ കിട്ടുന്നില്ല, അടുത്ത മാസങ്ങളിൽ മഴയുടെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് പൊതുവെ കാലാവസ്ഥാ പ്രവചനങ്ങൾ പറയുന്നത്. ഈ മഴക്കുറവിനെ നമ്മൾ എങ്ങനെ നേരിടും, കൃത്യമായിട്ടുള്ള ജലസേചന സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുക, ഒപ്പം മഴവെള്ള സംഭരണം എന്നീ സാധ്യതകളിലൂടെ അവയെ നേരിടേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകമെമ്പാടും ജലസേചന സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ജലശേഖരണം, സംരക്ഷണം, കൃത്യതയുള്ള പ്രയോഗം, കൃഷിഭൂമിയിലും സംരക്ഷിത സാഹചര്യങ്ങളിലും ജലപുനരുപയോഗം എന്നിവയ്ക്കായുള്ള ഉയർന്ന നിലവാരമുള്ള സാങ്കേതികവിദ്യകളുടെ വികസനത്തിന് പല ഗവേഷണങ്ങളും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ജലസേചന മേഖലയിൽ കയറ്റുമതി അധിഷ്ഠിത ഉയർന്ന മൂല്യമുള്ള കൃഷിക്കായിട്ടുള്ള കാലാവസ്ഥാ നിയന്ത്രിത പോളിഹൗസുകളിൽ മാത്രമല്ല, സാധാരണ വിളകളുടെ കൃഷിഭൂമിയിലും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും പ്രയോഗം നിയന്ത്രിക്കാൻ കഴിയുന്ന സെൻസർ സമ്പ്രദായത്തോടുകൂടിയുള്ള കൺട്രോളറുകൾ പ്രചാരം നേടേണ്ടതുണ്ട്. കൃത്യമായ ജല മാനേജ്മെന്റ് രീതി കൃഷിഭൂമിയിലെ ചെലവ് കുറയ്ക്കുകയും ഉൽപ്പാദനം കൂട്ടുകയും ആത്യന്തികമായി കർഷകന്റെ ആദായം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾക്കൊപ്പം സൗരോർജ്ജ സഹായത്തോടുകൂടിയുള്ള പമ്പ് സെറ്റുകളും മറ്റും ഉപയോഗിക്കുന്നത് ഊർജ്ജ ആവശ്യകതയെയും കാർബൺ കാൽപ്പാടുകളെയും കുറയ്ക്കാനും സഹായകമാകും. മഴയുടെ ആകെ അളവിൽ ധാരാളത്വമുണ്ടെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ മാത്രം പെയ്യുന്ന ശക്തമായ മഴക്കാലമാണ് നമുക്കുള്ളത്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഇന്നാളുകളിൽ പ്രത്യേകിച്ചും അതിതീവ്ര മഴയും മഴക്കുറവും സാധാരണമായ ഈ വർഷം മഴവെള്ളം പെട്ടെന്നൊഴുകിപ്പോയി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനിയും പെയ്യുന്ന തുടാമഴ സംഭരിക്കേണ്ടതുണ്ട്. കൂടുതൽ മഴ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ജലത്തിൻ്റെ അളവ് കുറയുന്നത് സ്വാഭാവികമായും നമ്മുടെ ഉള്ളറകളിലെ അക്വിഫറുകൾ ജലശേഖരണികൾ വരണ്ടു പോകാനിടയാക്കുന്നു. തൽഫലമായി ഭൂജലനിരപ്പ് താഴേക്ക് പോകുന്ന പ്രവണത വ്യാപകമാകുന്നു. വേനൽ കൂടുതൽ കടുക്കുന്നു. ഇത് വിളകളുടെ ഉൽപ്പാദനത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജലസംരക്ഷണവും ജലത്തിൻ്റെ സുസ്ഥിരവും സന്തുലിതവുമായ ഉപയോഗവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ മഴവെള്ള സംഭരണവും കൃത്യമായ ഉപയോഗവും നവീന ജലസേന സമ്പ്രദായങ്ങളുടെ പ്രയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ്.
1: കാലാവസ്ഥാ മാറ്റങ്ങളെ പൂർണ്ണമായും തടയാൻ നമുക്ക് കഴിയില്ലെങ്കിലും അതിന്റെ ആഘാതം കുറയ്ക്കാൻ ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. സാങ്കേതിക വിദ്യയും കർഷകന്റെ അനുഭവജ്ഞാനവും കൈകോർക്കുമ്പോൾ ജലസംരക്ഷണവും അതോടൊപ്പം കൃഷിയും ഒരുപോലെ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ? ജലമാണ് ജീവൻ, ജലസംരക്ഷണമാണ് കൃഷിയുടെ അടിത്തറ. ഓരോ തുള്ളിയും കരുതലോടെ ഉപയോഗിക്കാം. കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കുന്ന കാർഷിക കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പുത്തൻ ജലസേചന രീതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ആസ്ഥാനമായ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുൻ ഡയറക്ടറും കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്

0: ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ മനോജ് പി സാമുവൽ. ഡോക്ടർ മനോജ് പി സാമുവലിന്റെ ഫോൺ നമ്പർ 9177943425.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
0: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പണ്ടൊക്കെ കാലാവസ്ഥയ്ക്കനുസരിച്ചായിരുന്നു ഓരോ കൃഷിയും ചെയ്തിരുന്നത്. ഓരോ മാസങ്ങൾക്കും ഓരോ കാലാവസ്ഥയുണ്ടായിരുന്നു. അതിനനുസരിച്ച് കർഷകർ നടുകയും വിളവെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മാറിയ കാലാവസ്ഥയ്ക്കനുസരിച്ചും കൃഷിരീതികളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഓരോ കൃഷിക്കുമുള്ള വളം ചേർക്കലും കീടനാശിനി ഉപയോഗിക്കുന്നതുമൊക്കെ.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
4: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറം പോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിൽ ഒഴിച്ചു കൊടുക്കുക.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
4: കമ്പോള വില നിലവാരം.
0: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,100 മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,700 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 72,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ, അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,300 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,200 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രകുമിൾ ഏതാണ്? ഉത്തരം ട്രൈക്കോഡെർമ. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
5: വയലും വീടും സമാപിക്കുന്നു.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് പാടിയ ചിത്രം ബെൻ ജോൺസൺ. രചന കൈതപ്രം. സംഗീതം ദീപക് ദേവ്.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: അടുത്ത ഗാനം ജി വേണുഗോപാലും ചിത്രയും പാടിയത് ചിത്രം തൂവാനത്തുമ്പികൾ. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ആദ്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ

0: കേന്ദ്രം യോഗ സൗഖ്യം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മെജോ ജോസഫിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും ജോത്സനയും പാടിയത് ചിത്രം നോട്ട്ബുക്ക്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരചന്ദ്രവർമ്മ.

കോടതി സമക്ഷം ബാലൻ വക്കീൽ. ഈ ചിത്രത്തിന് വേണ്ടി രാഹുൽ രാജിന്റെ സംഗീതത്തിൽ ഹരിശങ്കർ പാടിയത്, ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഹരിനാരായണൻ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സ് വരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
5: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രപാടിയത് ചിത്രം വെള്ളി നക്ഷത്രം. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഝാർഖണ്ഡിലെ ദേവഘർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കോൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 13,309 പേരെ അറസ്റ്റ് ചെയ്തു. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇന്ദോറിൽ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ മഞ്ചരിയും പാടിയത്. ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുതുഞ്ചേരി, ചിത്രം അനന്തഭദ്രം.

0: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ. 10 വയസ്സുവരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി, അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 രൂപ അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15 വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക. അവൾ മുന്നോട്ട്, ഒപ്പമുണ്ട് ഇന്ത്യ പോസ്റ്റ്.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എന്നും നിന്റെ മൊയ്തീൻ ഈ ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയതാണ്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം ആശംസകളോടെ ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
1: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന MD രാജേന്ദ്രൻ, ചിത്രം പ്രജ.

0: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ ആണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
1: ഗിരീഷ് പുതിഞ്ഞരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, സുജാത പാടിയത്, ചിത്രം അപരിചിതൻ.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: സംഗീതസുധ. ഇപ്പോൾ ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ, ഖടം ആലങ്ങുടി രാമചന്ദ്രൻ. ആദ്യമായി ത്യാഗരാജസ്വാമികൾ രചിച്ച ലളിതേ എന്ന കൃതി കേൾക്കാം. രാഗം ഭൈരവി, ആദിതാളം.

0: മധ്യമാവതി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദേവശ്രീ എന്ന കീർത്തനമാണ് ഇതുവരെ കേട്ടത്. മിശ്രച്ചാപ്പ് താളം ഇതുവരെ കേട്ടത് ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി, മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ, ഖടം ആലങ്ങുടി രാമചന്ദ്രൻ.
1: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാസുരഭി, കാലത്തെ അതിജീവിക്കുന്ന ഗാനങ്ങൾ. ഇന്ന് നിശാസുരഭിയുമായി സജീവ് മൈലാപ്പള്ളി. ആദിഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഇവിടെ എല്ലാവർക്കും സുഖം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പളുങ്കുപാത്രം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. രചന തെക്കുറിശ്ശി സുകുമാരൻ നായർ, സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

ഇന്നത്തെ നിശാസുരഭിയിൽ അവസാനമായി പി സുശീല പാടിയത് ചിത്രം പനിനീർ മഴ. രചന വയലാർ, സംഗീതം എം കെ അർജുനൻ.

0: കാലത്തെ അതിജീവിക്കുന്ന ഏതാനും ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിച്ചത്.
1: സമയവും വേലിയേറ്റവും ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല എന്ന് പറയാറുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പ്രാപ്യമായ ഒന്നാണ്. പുഴ പോലെ ഒഴുകുന്ന ഒന്നാണ് ജീവിതവും അതുമായി ബന്ധപ്പെട്ട സമയവും. ഒരാൾക്ക് ഒരു പുഴയിൽ പല പ്രാവശ്യം ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ, നഷ്ടപ്പെട്ടുപോയ സമയം മറ്റൊരിക്കൽ നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയും. ഒരിക്കൽ ഇറങ്ങിയ പുഴ കടന്നുപോയി, പിന്നെ ഇറങ്ങുന്നത് മറ്റൊരു പുഴയിലാണ്. അതുപോലെയാണ് സമയവും, അതും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണ്. മറ്റെന്തും നഷ്ടപ്പെട്ടാൽ ഒരു പരിധിവരെയെങ്കിലും അവ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റിയേക്കും. എന്നാൽ സമയം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ മൂല്യം ശരിയായി അറിഞ്ഞ് അവയെ നിഷ്ഠയോടെ വിനിയോഗിക്കുന്നവരാണ് ബുദ്ധിശാലികൾ. എനിക്ക് സമയമില്ല എന്ന പരാതിയുമായി നടക്കുന്നവർ അലസരാണ്. അവർ ഒരിക്കലും ജീവിതത്തിൻ്റെ മർമ്മം കണ്ടറിഞ്ഞവരോ ജീവിതവിജയം കാംക്ഷിക്കുന്നവരോ അല്ല എന്ന് സാരം. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ദിവസവും തുല്യ സമയമാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അത് യഥാവിധി വിനിയോഗിക്കുന്നവരാണ് ജീവിതവിജയം കൈവരിക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുമ്പോൾ അവയുടെ മുമ്പിൽ പതറിപ്പോകാതെ, നിഷ്ക്രിയരായി നിൽക്കാതെ, ഏറ്റവും പ്രാധാന്യമുള്ളവ തിരഞ്ഞെടുത്ത് മുൻഗണനാക്രമത്തിൽ ചെയ്തു തീർക്കുന്നവരാണ് ലക്ഷ്യത്തിൽ എത്തുന്നത്. അപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി വിലപ്പെട്ട സമയം പാഴാക്കുകയും പ്രാധാന്യമേറെയുള്ളവ അതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് ജീവിതം വഴിമുട്ടുന്നത്. നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത് ഇതാണ്. ജീവിതത്തിൽ വിജയം വരിച്ച ചിലരെ നോക്കി അവൻ്റെ സമയം നല്ലതാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. വളരെ ശരിയാണ്. സമയത്തിൻ്റെ വിലയറിഞ്ഞ് അത് നല്ലതുപോലെ വിനിയോഗിക്കുന്നത് കൊണ്ടാണ് അവരുടെ സമയം നല്ലതായത്. സമയോചിതമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നാം നേടിയെടുക്കണം. ഇന്നത്തെ ഒരു മിനിറ്റ് നാളത്തെ ഒരു മണിക്കൂറിനേക്കാൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ സമയം നന്നായി വിനിയോഗിക്കണം എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം എല്ലാ കാര്യത്തിലും ചെറുപ്പം മുതൽ തന്നെ സമയനിഷ്ഠ പാലിച്ചിരുന്നു. ഉറങ്ങുന്ന സമയം കുറച്ച് തൻ്റെ പ്രവർത്തന സമയം പരമാവധി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സമയത്തെ നിയന്ത്രിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ്. സമയത്തെ വെറുമൊരു ഘടികാരമായി കാണാതെ അതിനെ യഥോചിതം വിഭജിച്ച് കർമ്മോത്സുകരാക്കി തീർത്ത ഒട്ടേറെ മഹാന്മാരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്തു തീർക്കാനുള്ള കഴിവിനെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചും പ്രവൃത്തികൾക്ക് മുൻഗണന നൽകിയും അതിനനുസരിച്ച് ടൈം ടേബിൾ തയ്യാറാക്കിയും ഏകാഗ്രത തെറ്റിക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കിയും സമയവിനിയോഗം ചെയ്തവരാണ് ഇത്തരത്തിൽ ജീവിത വിജയം കൈവരിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും കൂടുതൽ അവസരങ്ങൾ സിദ്ധിക്കുവാനും വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും മറ്റും സന്തുലിതമാക്കുവാനും ഇവർക്കൊക്കെ കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്താം, എന്നാൽ ഓർക്കുക, കാലം നിങ്ങളെ നഷ്ടപ്പെടുത്തും. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ എക്കാലത്തും ഏറെ പ്രസക്തമാണ്. വിലപ്പെട്ട സമയം ഉറങ്ങിത്തീർത്തും അനാവശ്യ വിനോദങ്ങളിലേർപ്പെട്ടും സോഷ്യൽ മീഡിയകളിൽ അഭിരമിച്ചും സമയം ദുർവിനിയോഗം ചെയ്യുന്നവർ പാഴാക്കിയത് സ്വന്തം ജീവിതത്തെ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവർക്ക് പലതും കൈമോശം വന്നിരുന്നു.